ഒരു നഗരത്തിൽ ഒരു ചായക്കടയിൽ ജോലി ചെയ്യുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. ദിവസവും രാവിലെ മുതൽ രാത്രി വരെ അവൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്തെങ്കിലും ആളുകൾ അവനെ ഒരു സാധാരണ ചായക്കാരൻ എന്ന നിലയ്ക്കാണ് കണ്ടിരുന്നത്. എന്നാൽ അവന് വലിയ വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ദിവസം സ്വന്തമായി ഒരു ഹോട്ടൽ തുടങ്ങണമെന്നായിരുന്നു അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം. എല്ലാവരും വിശ്രമിക്കുന്ന രാത്രികളിൽ പോലും അവൻ പഴയ പുസ്തകങ്ങൾ വായിച്ച് പാചകവും ബിസിനസ്സും പഠിക്കുമായിരുന്നു. ഒരു ദിവസം കടയിലെ ഉടമ സാമ്പത്തിക പ്രശ്നം കാരണം കട അടയ്ക്കാൻ തീരുമാനിച്ചു. എല്ലാവരും ഇനി നിന്റെ ജീവിതം കഴിഞ്ഞുവെന്ന് പറഞ്ഞപ്പോൾ ബാലൻ തളർന്നില്ല. വർഷങ്ങളായി ചെറുതായി കരുതി വെച്ച പണവും തന്റെ പരിശ്രമവും കൊണ്ട് അവൻ ചെറിയൊരു ഭക്ഷണശാല തുടങ്ങി. ആദ്യമൊക്കെ ആളുകൾ വരാതെ വിഷമമുണ്ടായെങ്കിലും അവന്റെ സ്നേഹപൂർവമായ പെരുമാറ്റവും രുചികരമായ ഭക്ഷണവും കാരണം ആ ചെറിയ കട പിന്നീട് നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ ഹോട്ടലായി മാറി. വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ അവനെ പരിഹസിച്ച ആളുകൾ തന്നെയാണ് അവന്റെ മുന്നിൽ ആദരവോടെ നിൽക്കാൻ തുടങ്ങിയത്. സ്വപ്നങ്ങൾ വലുതാകേണ്ടതില്ല, അതിനുവേണ്ടി ദിനംപ്രതി ചെയ്യുന്ന ശ്രമങ്ങളാണ് വലുതാക്കേണ്ടത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് മെയ് 24, കൊല്ലവർഷം 1201, ഇടവം 10, ഞായറാഴ്ച. ഇന്ന് ദേശീയ സഹോദര ദിനം. എല്ലാ വർഷവും മെയ് 24 ദേശീയ സഹോദര ദിനമായി ആഘോഷിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ സഹോദരന്മാർ നൽകുന്ന സ്നേഹവും കരുതലും പിന്തുണയും ഓർമ്മിക്കാനും അവരോടുള്ള നന്ദി പ്രകടിപ്പിക്കാനുമുള്ള ഒരു പ്രത്യേക ദിവസമാണിത്. കുട്ടിക്കാലത്തെ കുസൃതികളും വഴക്കുകളും മുതൽ മുതിർന്നതിന് ശേഷമുള്ള സുരക്ഷിത ബോധം വരെ ഒരു സഹോദരന്റെ സാന്നിധ്യം ജീവിതത്തെ ഏറെ മനോഹരമാക്കുന്നു. സഹോദരങ്ങളുമായുള്ള ആത്മബന്ധം പുതുക്കാനും അവർ നമുക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവരാണെന്ന് ഓർമ്മിക്കാനും ഈ ദിനം അവസരമൊരുക്കുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ സമൂഹത്തിലെ ഓരോ വിഭാഗത്തിലെയും ആളുകൾ അറിഞ്ഞിരിക്കേണ്ടതും മനസ്സിലാക്കിയിരിക്കേണ്ടതുമായ വിവിധ വിഷയങ്ങൾ, പദ്ധതികൾ എന്നിവയെ കുറിച്ചറിയാം ചെറിയ വലിയ വർത്തമാനത്തിലൂടെ. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും രാവിലെ 7 മണി മുതൽ 10 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.
2: ചെറിയ
3: വലിയ വർത്തമാനം.

0: ചെറിയ
1: വലിയ വർത്തമാനം.
0: ഹായ്, ഹലോ, വെരി ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ചെറിയ വലിയ വർത്തമാനം വിത്ത് മീ ആർജി സുൽത്താന, ഓണാശ്രീ എഫ്എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ രാവിലെ തന്നെ എല്ലാവരും ചായയൊക്കെ കുടിച്ച് അല്ലെങ്കിൽ ഭയങ്കര റിലാക്സ്ഡ് ഒക്കെ ആയിട്ട് ഇരിക്കുന്ന ഒരു ദിവസമാണ്. കാരണം ഇന്നൊരു ഞായറാഴ്ച ദിവസമാണല്ലേ. ഈ ഞായറാഴ്ച ദിവസങ്ങളിലായിരിക്കും നമ്മൾ അധികമായിട്ടും നമുക്ക് ചെയ്യാതെ വെച്ചേക്കുന്ന കുറെ കാര്യങ്ങൾ വെറുതെ പൊടിതട്ടി എടുക്കാനും അല്ലെങ്കിൽ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് പുറത്തേക്കൊക്കെ പോകാനൊക്കെ നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്ന ഒരു ദിവസം. അതും അല്ലെങ്കിൽ വീട്ടിൽ ഇങ്ങനെ വെറുതെ ഇരുന്ന് നമ്മുടെ ആസ്ട്രേ എഫ്എമ്മിലെ റേഡിയോ ഒക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക അല്ലെ. അതേ, ഇന്ന് May 24th ആണ് ലോകമെമ്പാടും ദേശീയ സ്കിസോഫ്രീനിയ ബോധവൽക്കരണ ദിനമായിട്ട് ആചരിക്കുന്ന ഒരു ദിവസമാണല്ലേ. ഒരുപക്ഷെ ഈ ദിവസത്തിനെ പറ്റി ആർക്കും ഒരു ഐഡിയയും കാണില്ല. അപ്പൊ നമ്മളൊരു ഐഡിയ ഉണ്ടാക്കണ്ടേ? നമ്മൾ ഭൂരിഭാഗം ആളുകളും കേട്ടിട്ടുള്ള എന്നാൽ അതിനേക്കാൾ ഏറെ തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു ഗുരുതരമായിട്ടുള്ള മാനസികാരോഗ്യാവസ്ഥയെ കുറിച്ച് സംസാരിക്കാനാണ് ഇന്ന് ഞാൻ എന്തായാലും റെഡിയായി നിൽക്കുന്നത്. മാനസിക രോഗങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് ഇപ്പോഴും ഒരു സാമൂഹിക വിലക്കായി കാണുന്നു നമ്മുടെ നാട്ടിൽ. ഈ വിഷയത്തിന്റെ ശാസ്ത്രീയ വശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സ്കിസോഫ്രീനിയ ബാധിച്ച വ്യക്തികൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളെ കുറിച്ചും അതിന് പിന്നിലെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ചും കൃത്യമായ ധാരണ ഉണ്ടാക്കുകയാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം പോലും. കേവലം ഒരു അസുഖം എന്നതിനപ്പുറം മനുഷ്യത്വത്തോടെയും സഹാനുഭൂതിയോടെയും നാം സമീപിക്കേണ്ട ഒരവസ്ഥയെ കുറിച്ചുള്ള സുദീർഘമായിട്ടുള്ള ഒരു ചർച്ച തന്നെയാണ് ഇതും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി എന്താണ് ഈ സ്കിസോഫ്രീനിയ, അല്ലെങ്കിൽ വാട്ട് ഈസ് സ്കിസോഫ്രീനിയ? എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണല്ലേ. എന്താണ് യഥാർത്ഥത്തിൽ സ്കിസോഫ്രീനിയ എന്ന് ലളിതമായി പറയുകയാണെങ്കിൽ, ഇതൊരു വിട്ടുമാറാത്തതും അതീവ ഗുരുതരവുമായ ഒരു മസ്തിഷ്ക രോഗമാണ്, അല്ലെങ്കിൽ ക്രോണിക് ബ്രെയിൻ ഡിസോർഡർ ആണ്. ഒരു വ്യക്തിയുടെ ചിന്തകൾ, വികാരങ്ങൾ, പെരുമാറ്റം, യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുവാനുള്ള കഴിവ് എന്നിവയെല്ലാം ഇത് വളരെ ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട്. ഈ രോഗം ബാധിച്ച ഒരു വ്യക്തിക്ക് തങ്ങൾക്ക് ചുറ്റുമുള്ള യഥാർത്ഥ ലോകവും തങ്ങളുടെ മനസ്സ് സൃഷ്ടിക്കുന്ന ഭാവനാ ലോകവും തമ്മിൽ വേർതിരിച്ചറിയാൻ സാധിക്കാതെ വരുന്നുണ്ട്. ഇത് വ്യക്തിത്വത്തെ പല കഷ്ണങ്ങളായി ചിതറിച്ചു കളയുന്ന ഒരവസ്ഥയായതിനാൽ പലപ്പോഴും രോഗി സ്വന്തം ചിന്തകളുടെ തടവുകാരനായി മാറുകയാണ് ചെയ്യുന്നത്. ഇത് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയില്ലെങ്കിലും കൃത്യമായ മരുന്നുകളിലൂടെയും തെറാപ്പികളിലൂടെയും പൂർണ്ണമായി നിയന്ത്രിച്ചു നിർത്താൻ സാധിക്കുന്ന ഒരു രോഗം മാത്രമാണ് ഈ പറയുന്ന സ്കിസോഫ്രീനിയ. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ഇന്നത്തെ ചെറിയ വലിയ വർത്തമാനത്തിലൂടെ. അതിനു മുന്നായി ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ എഫ്എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.

0: ചെറിയ
1: വലിയ വർത്തമാനം.
0: ഈ സ്കിസോഫ്രീനിയ എന്ന് കേൾക്കുമ്പോൾ ആളുകളുടെ മനസ്സിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ വരുന്നുണ്ടല്ലേ. സ്കിസോഫ്രീനിയ എന്നല്ല, എന്തൊരു ഡിസീസിനെ പറ്റി ആളുകൾ കേട്ടാൽ പോലും അവരുടെ മനസ്സിലേക്ക് ഒരുപാട് ചിന്തകളാണ്. ചിന്തയേക്കാൾ കൂടുതൽ അനാവശ്യമായിട്ടുള്ള ചിന്തകളാണ് നമ്മുടെ മനുഷ്യന്റെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത്. എന്നാൽ ഈ സ്കിസോഫ്രീനിയയെ പറ്റിയുള്ള തെറ്റിദ്ധാരണകൾ നമുക്കൊന്ന് തിരുത്താം. ഇന്നത്തെ ചെറിയ വലിയ വർത്തമാനത്തിലൂടെ കൂടിയുള്ളത് ഞാനാണ് ആർ ജെ സുൽത്താനയാണ്. സിനിമകളിലും കഥകളിലും കാണുന്നത് പോലെ സ്കിസോഫ്രീനിയ എന്നാൽ ഇരട്ട വ്യക്തിത്വം, സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഓർ ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ ആണെന്ന് വിചാരിക്കുന്ന ഒരു വലിയ ജനവിഭാഗം നമുക്കിടയിൽ ഇന്നും ഉണ്ട്. എന്നാൽ ശാസ്ത്രീയമായി ഇത് തികച്ചും തെറ്റായ ഒരു ധാരണയാണ്. കാരണം സ്കിസോഫ്രീനിയ എന്നത് വ്യക്തിത്വം രണ്ടായി പിരിയുന്ന അവസ്ഥയല്ല, മറിച്ച് ചിന്തകളുടെ ക്രമം തെറ്റുന്ന ഒരു അവസ്ഥയാണ്. മറ്റൊരു പ്രധാന തെറ്റിദ്ധാരണ ഈ രോഗികൾ അക്രമാസക്തരും സമൂഹത്തിന് അപകടകാരികളുമാണെന്നുള്ളതാണ്. എന്നാൽ യാഥാർത്ഥ്യം ഇതിനു വിപരീതമാണ്. ഈ രോഗം ബാധിച്ചവർ ഭൂരിഭാഗവും ഭയചകിതരും ഉൾവലഞ്ഞ സ്വഭാവം ഉള്ളവരുമായിരിക്കും. അതായത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സോഷ്യൽ ആങ്സൈറ്റി എന്ന് വേണമെങ്കിൽ പറയാം. സമൂഹത്തിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ആൾക്കൂട്ടം കാണുമ്പോൾ പോലും നമുക്ക് അതിലൊരു പാർട്ടാവാൻ തോന്നില്ല. കാരണം അവർക്ക് തന്നെ ഭയങ്കര ഒരു കോംപ്ലക്സ് ആണ് ഉള്ളുകൊണ്ട്. മറ്റുള്ളവരുടെ അക്രമങ്ങൾക്ക് ഇരയാകാൻ സാധ്യതയുള്ളവരാണ് ഇവരിൽ കൂടുതലും. ഇത്തരം മിഥ്യാധാരണകൾ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കിയാൽ മാത്രമേ രോഗികൾക്ക് മെച്ചപ്പെട്ട ഒരു ജീവിത സാഹചര്യം ഒരുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ ഹലൂസിനേഷൻ എന്ന് പറയുന്നതിന്റെ ഒരു പ്രൈമറി സിംപ്റ്റം തന്നെയാണ്. സ്കിസോഫ്രീനിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിൽ ഒന്നാണ് ഹാലൂസിനേഷൻ അഥവാ ഇല്ലാത്ത കാര്യങ്ങൾ ഉള്ളതായി തോന്നുന്ന ഒരവസ്ഥ. ഇതിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ഓഡിറ്ററി ഹാലൂസിനേഷൻ ആണ്. അതായത് ചുറ്റുമുള്ള ആരും കേൾക്കാത്ത ശബ്ദങ്ങളും സംസാരങ്ങളും രോഗി മാത്രം കേൾക്കുന്നു. ആരോ തങ്ങളോട് സംസാരിക്കുന്നതായോ തങ്ങളെ ശകാരിക്കുന്നതായോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ കൽപ്പിക്കുന്നതായോ അവർക്ക് അനുഭവപ്പെടുന്നുണ്ട്. നമ്മൾ മോസ്റ്റ് ഓഫ് ദ മൂവീസിലും നമ്മൾ കാണുന്ന ഒരു അവസ്ഥയാണ്. അന്നേരം നമ്മൾ പോലും ഭയങ്കര ത്രില്ലടിച്ച് പോകാറുണ്ട്. മറ്റുള്ളവർക്ക് കാണാൻ കഴിയുന്നില്ല, എന്തുകൊണ്ട് ഈ പേഴ്സണ് മാത്രം കാണാൻ പറ്റുന്നു ഇന്ന് നമ്മൾ ഒരു തവണയെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും അല്ലെ. കൂടാതെ ഇല്ലാത്ത കാഴ്ചകൾ കാണുക, ഇല്ലാത്ത മണം അനുഭവപ്പെടുക എന്നിവയും ഇതിന്റെ ഭാഗമായി ഉണ്ടാകാം. ഈ അനുഭവങ്ങൾ രോഗിയെ സംബന്ധിച്ചിടത്തോളം 100% യാഥാർത്ഥ്യമായതുകൊണ്ട് തന്നെ അവർ അതീവ ഭയത്തോടെയും അസ്വസ്ഥതയോടെയുമാണ് ജീവിക്കുന്നത്. അപ്പൊ എന്തായാലും ഇതുവരെ കേട്ട കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യത്തിൽ എനിക്കെന്തായാലും ഉറപ്പാണ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ചെറിയ വലിയ വർത്തമാനത്തിലൂടെ. അതിനു മുന്നായി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ട് കേൾക്കാം ആസ്ട്രിയ FM 90. So keep on listening to Astria FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ചെറിയ
1: വലിയ വർത്തമാനം.
2: ഡെലുലു ഡെലുലു എന്ന് കേട്ടിട്ടുണ്ടാവും, എന്നാൽ ഡെലൂഷൻസ് എന്ന് കേട്ടിട്ടുണ്ടോ? യെസ്, കേട്ടിട്ടുണ്ടാവും. ഡെലൂഷൻസ് അഥവാ മിഥ്യാവിശ്വാസങ്ങൾ, ഇത് നമ്മുടെ സ്കിസോഫ്രീനിയ എന്ന് പറഞ്ഞൊരു ഡിസീസിന്റെ ഏറ്റവും പ്രൈമറി സിംപ്റ്റംസിലും മറ്റൊന്നാണ്. മറ്റൊരു പ്രധാന ലക്ഷണമാണ് ഡെലൂഷൻ അഥവാ യുക്തിക്ക് നിരക്കാത്തതും തെളിവുകളില്ലാത്തതുമായ ഉറച്ച മിഥ്യാവിശ്വാസങ്ങൾ. തങ്ങളെ ആരോ നിരീക്ഷിക്കുന്നുണ്ടെന്നും ഭക്ഷണത്തിൽ വിഷം കലർത്താൻ ശ്രമിക്കുന്നുണ്ടെന്നും ഉള്ളൊരു ഭയം, പെർസിക്യൂട്ടറി ഡെലൂഷൻ എന്നും ഇതിനെ പറയാറുണ്ട് കേട്ടോ. ഇത് വളരെ സാധാരണമായിട്ടൊരു കാര്യമാണ്. തങ്ങൾക്ക് വലിയ അമാനുഷിക ശക്തി ഉണ്ടെന്നോ അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൂതനാണെന്നോ ഉള്ള ചിന്തകൾ ചിലരിൽ കാണാറുണ്ട്. ഇതിനെ ഗ്രാൻഡിയോസ് ഡെലൂഷൻ എന്നും പറയാറുണ്ട് കേട്ടോ. ടിവിയിലോ പത്രങ്ങളിലോ വരുന്ന വാർത്തകൾ തങ്ങളെ കുറിച്ച് മാത്രമാണെന്ന് ഇവർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ഇത്തരം ചിന്തകളെ എത്ര യുക്തിപൂർവം മറ്റുള്ളവർ തിരുത്താൻ ശ്രമിച്ചാലും രോഗി അത് അംഗീകരിക്കില്ല. കാരണം അവരുടെ മസ്തിഷ്കം നൽകുന്ന തെറ്റായ സിഗ്നലുകളാണ് അവരെ നിയന്ത്രിക്കുന്നത്. അതുപോലെ തന്നെയാണ് അപൂർണമായിട്ടുള്ള ചിന്തകളും സംസാരവും, അല്ലെങ്കിൽ ഡിസോർഗനൈസ് തിങ്കിങ് ആൻഡ് സ്പീച്ച്. ചില ആളുകൾ നമ്മൾ നോക്കുമ്പോൾ പെട്ടെന്ന് ഔട്ടായ പോലെ തോന്നും. അവരെന്തൊക്കെയോ കാര്യങ്ങൾ ചിന്തിച്ചു വെച്ചിരിക്കുകയാണ്, അത് നമുക്ക് പോലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതാണ് ഇതിലെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ. സ്കിസോഫ്രീനിയ ബാധിച്ച വ്യക്തികളുടെ ചിന്താശേഷിയും സംസാര രീതിയും തികച്ചും അസ്വാഭാവികവും പരസ്പര ബന്ധമില്ലാത്തതുമായി മാറാറുണ്ട്. അവർ സംസാരിക്കുമ്പോൾ ഒരു വിഷയത്തിൽ നിന്നും പൂർണ്ണമായും ബന്ധമില്ലാത്ത മറ്റൊരു വിഷയത്തിലേക്ക് പെട്ടെന്ന് മാറിപ്പോകുന്നുണ്ട്. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമല്ലാത്തതോ അല്ലെങ്കിൽ ഒട്ടും യുക്തിയില്ലാത്തതോ ആയ മറുപടി ആയിരിക്കും ഇവർ നൽകുക. ചിലപ്പോൾ അവർ സ്വന്തമായി അർത്ഥമില്ലാത്ത വാക്കുകൾ ഉണ്ടാക്കി സംസാരിക്കുകയും അത് മറ്റുള്ളവർക്ക് മനസ്സിലാകാതെ വരികയും ചെയ്യാറുണ്ട്. ചിന്തകൾ വ്യക്തമല്ലാത്തതിനാൽ ദൈനംദിന കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാനോ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാനോ ഇവർക്ക് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ നെഗറ്റീവ് സിംപ്റ്റംസ് കേട്ടോ. കാരണം രോഗിയുടെ സാധാരണ പെരുമാറ്റങ്ങളിൽ ഉണ്ടാകുന്ന കുറവുകളെയാണ് നമ്മൾ നെഗറ്റീവ് ലക്ഷണങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവ് സിംപ്റ്റംസ് എന്ന് വിളിക്കുന്നത്. വികാരങ്ങൾ പ്രകടിപ്പിക്കാനുള്ള താല്പര്യക്കുറവ്, മുഖത്ത് യാതൊരു ഭാവ വ്യത്യാസങ്ങളും ഇല്ലാതിരിക്കുക, കണ്ണു നോക്കി സംസാരിക്കാതിരിക്കുക എന്നിവ ഇതിന്റെ ഭാഗമാണ്. നിത്യ ജീവിതത്തിലെ സന്തോഷം തരുന്ന കാര്യങ്ങളിൽ നിന്നുള്ള പൂർണമായ ഉൾവലിയും ആരോടും സംസാരിക്കാതെ ഒറ്റയ്ക്കിരിക്കാനുള്ള പ്രവണതയും ഇവർ കാണിക്കുന്നുണ്ട്. സ്വന്തം ശരീര ശുചിത്വം പരിപാലിക്കുന്നതിലോ കുളിക്കുന്നതിലോ വസ്ത്രം മാറുന്നതിലോ പോലും ഇവർക്ക് താല്പര്യം ഉണ്ടാകില്ല. പലപ്പോഴും വീട്ടുകാർ വിചാരിക്കുന്നത് രോഗി മടി കാണിക്കുകയാണെന്നാണ്. എന്നാൽ ഇത് അസുഖത്തിന്റെ തീവ്രത കൊണ്ടാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട് കേട്ടോ. അപ്പൊ ഇനിയും ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു May 24 സ്കിസോഫ്രീനിയ ഡേയിൽ നമുക്ക് ഇനിയും കേട്ടറിയുവാനുണ്ട്. ചെറിയ വലിയ വർത്തമാനത്തിലൂടെ അതിന് മുന്നായി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ട് കേട്ടിട്ട് വീണ്ടും കേൾക്കാം. So keep on listening to Austria FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: ഒപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്ത?
3: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
4: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
2: YS ഹാർഡ്വെയർസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446002151.
4: YS ഉള്ളപ്പോൾ വൈ വറി.

0: ശരിയ
1: വലിയ വർത്തമാനം.
2: Yes, we are back on ചെറിയ വലിയ വർത്തമാനം with me, RJ സുൽത്താന, ഓണാശ്രയ FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കോഗ്നിറ്റീവ് സിംപ്റ്റംസ് അഥവാ ബുദ്ധിശക്തിയെ ബാധിക്കുന്ന ചില ലക്ഷണങ്ങൾ കൂടിയും ഈ ഒരു അസുഖത്തിന്റെ ഒരു മെയിൻ സിംപ്റ്റംസ് ആണ്. ഏതൊക്കെയാണെന്നൊന്ന് കേൾക്കാം അല്ലേ? ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ടും ഓർമ്മക്കുറവുമാണ് സ്കിസോഫ്രീനിയയുടെ ബുദ്ധിപരമായ ലക്ഷണങ്ങൾ. പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാനോ പുതിയ വിവരങ്ങൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പ്രയോഗിക്കാനോ ഇവർക്ക് വലിയ പ്രയാസമാണ്. ഒരു ചെറിയ ജോലിയിൽ പോലും ദീർഘനേരം ശ്രദ്ധിച്ചിരിക്കാൻ ഇവർക്ക് സാധിക്കാതെ വരുന്നുണ്ട്. മസ്തിഷ്കത്തിന്റെ കാര്യനിർവഹണ ശേഷിയെ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഫംഗ്ഷനിങ് ഈ രോഗം ബാധിക്കുന്നത് കൊണ്ട് തൊഴിൽ മേഖലകളിലും വിദ്യാഭ്യാസത്തിലും ഇവർ കടുത്ത പരാജയങ്ങളാണ് നേരിടേണ്ടി വരുന്നത്. ഈ ലക്ഷണങ്ങൾ വളരെ പതുക്കെ മാത്രമാണ് പുറത്തു കാണുക എന്നതിനാൽ തുടക്കത്തിൽ കണ്ടെത്താൻ പ്രയാസമാണ്. അതുപോലെ തന്നെ ബയോളജിക്കൽ ആൻഡ് ജനറ്റിക് കോസസ് ഇതൊരു കാരണമാണോ എന്ന് എല്ലാവർക്കും ഒരുപോലുള്ള ഒരു ഡൗട്ടാണല്ലേ. ജനിതകമായിട്ടോ അല്ലെങ്കിൽ ജൈവികമായിട്ടുള്ള കാരണങ്ങളാണോ ഇതിന് മെയിൻ കോസസ് എന്നല്ലേ. എന്തുകൊണ്ടാണ് സ്കിസോഫ്രീനിയ ഉണ്ടാകുന്നത് എന്നതിന്റെ കൃത്യമായ ഒരു ഒറ്റ കാരണം കണ്ടെത്താൻ ശാസ്ത്രത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എങ്കിലും ജനിതകപരമായ കാരണങ്ങൾക്ക് ഇതിലും വലിയ പങ്കുണ്ടെന്ന് ഇതിൽ വലിയ പങ്കുണ്ടെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. കുടുംബത്തിൽ ആർക്കെങ്കിലും ഈ രോഗമുണ്ടെങ്കിൽ അടുത്ത തലമുറയ്ക്ക് രോഗം വരാനുള്ള സാധ്യത മറ്റുള്ളവരെക്കാൾ കൂടുതലാണ്. കൂടാതെ മസ്തിഷ്കത്തിലെ ചില രാസവസ്തുക്കളുടെ, പ്രത്യേകിച്ച് ഡോപമൈൻ, ഗ്ലൂട്ടാമൈൻ എന്നിവയുടെ അളവിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ രോഗത്തിന് കാരണമാകുന്നുണ്ട്. മസ്തിഷ്ക ഘടനയിൽ ഉണ്ടാകുന്ന ചെറിയ വ്യത്യാസങ്ങളും നാഡീവ്യൂഹങ്ങളുടെ പ്രവർത്തന വൈകല്യങ്ങളും ഇതിലേക്ക് നയിക്കുന്ന പ്രധാന ജൈവിക ഘടകങ്ങളാണ്. അതുപോലെ തന്നെ എൻവയോൺമെന്റൽ ആൻഡ് സോഷ്യൽ ട്രിഗേഴ്സ്, സാമൂഹികവും പാരിസ്ഥിതികവുമായിട്ടുള്ള കാരണങ്ങളും ഈ സ്കിസോഫ്രീനിയയുമായി ബന്ധപ്പെട്ട മെയിൻ ഘടകങ്ങളാണ് കേട്ടോ. ജനിതക ഘടകങ്ങൾ ഉള്ള ഒരു വ്യക്തിയിൽ രോഗം പുറത്തു വരാൻ ചില പാരിസ്ഥിതിക സമ്മർദ്ദങ്ങൾ കാരണമാകാറുണ്ട്. ഗർഭാവസ്ഥയിൽ അമ്മയ്ക്കുണ്ടാകുന്ന കടുത്ത മാനസിക സമ്മർദ്ദം, പോഷകാഹാരക്കുറവ് അല്ലെങ്കിൽ ചില തരം വൈറസ് ബാധകൾ കുട്ടിയുടെ മസ്തിഷ്ക വികാസത്തെ ബാധിക്കാം. ചെറുപ്പകാലത്തുണ്ടാകുന്ന കടുത്ത മാനസിക ആഘാതങ്ങൾ, പീഡനങ്ങൾ, ദാരിദ്ര്യം, കുടുംബത്തിലെ നിരന്തരമായിട്ടുള്ള കലഹങ്ങൾ എന്നിവ രോഗസാധ്യത വർദ്ധിപ്പിക്കുന്നുമുണ്ട്. കൗമാരപ്രായത്തിൽ ഉപയോഗിക്കുന്ന ലഹരി പദാർത്ഥങ്ങളൊക്കെ മസ്തിഷ്ക കോശങ്ങളെ നശിപ്പിക്കുകയും സ്കിസോഫ്രീനിയ വരാനുള്ള സാധ്യത ഇരട്ടിയാകുകയും ചെയ്യുന്നുണ്ട്. കടുത്ത മാനസിക സമ്മർദ്ദമുള്ള ജീവിത സാഹചര്യങ്ങൾ രോഗത്തിന്റെ തീവ്രത കൂട്ടാനും ഒരു പ്രധാന കാരണമാണ്. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ചെറിയ വലിയ വർത്തമാനത്തിലൂടെ. അപ്പൊ ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. So keep on listening to ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
0: Saujanya TV Parishodhana Camp May 25 മുതൽ 30 വരെ കേൾക്കാം. എക്സ്ക്ലൂസീവ് ഹിയറിംഗ് സ്റ്റുഡിയോയുടെ കുണ്ടറ പത്തനാപുരം ബ്രാഞ്ചുകളിൽ നടത്തപ്പെടുന്നു. ഇന്ന് തന്നെ നിങ്ങളുടെ KV ടെസ്റ്റ് ബുക്ക് ചെയ്യൂ. വിളിക്കൂ 7012998473.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
3: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.

0: ചെറിയ
1: വലിയ വർത്തമാനം.
2: ഈ സ്കിസോഫ്രീനിയ നമ്മൾ ഒരുപാട് കേട്ടു. എന്താ ഈ സ്കിസോഫ്രീനിയ? ഒരു വ്യക്തിയിൽ ഉണ്ടാക്കുന്ന ആഘാതങ്ങൾ എന്തെല്ലാമാണെന്ന് അറിയാമോ? എങ്കിൽ കേൾക്കാം. ചെറിയ വലിയ വർത്തമാനത്തിലൂടെ കൂടെയുള്ളത് ഞാനാണ്, ആർ ജെ സുൽത്താനയാണ്. സ്കിസോഫ്രീനിയ ഒരു വ്യക്തിയുടെ വ്യക്തി ജീവിതത്തെ പൂർണ്ണമായും തകർത്ത് കളയുന്ന ഒന്നാണ്. രോഗലക്ഷണങ്ങൾ കാരണം അവർക്ക് ഉദ്യോഗം നിലനിർത്താനോ വിദ്യാഭ്യാസം പൂർത്തിയാക്കാനോ സാധിക്കാതെ വരുന്നു. ഇത് അവരെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട അവസ്ഥയിലേക്കും തള്ളിവിടുന്നുണ്ട്. സ്വന്തം ചിന്തകളിൽ വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥ അവരിൽ കടുത്ത വിഷാദ രോഗത്തിനും അല്ലെങ്കിൽ ഡിപ്രഷൻ, ആത്മഹത്യാ ചിന്തകൾക്കും കാരണമാകാറുണ്ട്. സമൂഹത്തിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും ഒറ്റപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഏകാന്തത അവരുടെ അവസ്ഥയെ വീണ്ടും വഷളാക്കിയാണ്. ശാരീരിക ആരോഗ്യം അവഗണിക്കുന്നത് മൂലം മറ്റു പല ഗുരുതര രോഗങ്ങളും ഇവരെ വേഗത്തിൽ ബാധിക്കാറുണ്ട്. ഇനി കുടുംബത്തിലും സമൂഹത്തിലും ഉണ്ടാക്കുന്ന സ്വാധീനം എത്രത്തോളം എന്ന് പറയാനാണെങ്കിൽ, ഒരു കുടുംബത്തിൽ ഒരാൾക്ക് സ്കിസോഫ്രീനിയ ഉണ്ടാക്കുമ്പോൾ അത് ആ കുടുംബത്തെ മുഴുവനായി ബാധിക്കുന്ന കടുത്ത മാനസിക സാമ്പത്തിക ഭാരമായി മാറുന്നുണ്ട്. രോഗിയെ നിരന്തരം പരിചരിക്കേണ്ടി വരുന്നത് മാതാപിതാക്കളുടെയോ പങ്കാളിയുടെയോ വ്യക്തി ജീവിതത്തെയും ജോലിയെയും ബാധിക്കാറുണ്ട്. സമൂഹത്തിൽ നിന്നുള്ള കുറ്റപ്പെടുത്തലുകളും മാറ്റി നിർത്തലുകളും ഭയന്ന് പല കുടുംബങ്ങളും ഈ രോഗവിവരം പുറത്തു പറയാൻ മടിക്കുന്നുണ്ട്. ഇത് രോഗിക്ക് കൃത്യമായ സമയത്ത് ചികിത്സ ലഭിക്കുന്നത് വൈകാൻ കാരണമാകുന്നു. ശരിയായ പരിചരണം ലഭിക്കാത്ത രോഗികൾ തെരുവുകളിലേക്ക് ഇറക്കപ്പെടുകയും അവർക്കടുത്ത ചൂഷണങ്ങൾക്ക് ഇരകളാവുകയും ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിന്റെ വലിയൊരു പരാജയമാണ്. അതുപോലെ തന്നെ ഈ സ്കിസോഫ്രീനിയ എന്ന് പറഞ്ഞ രോഗത്തില് ഔഷധ ചികിത്സയുടെ പ്രാധാന്യം വളരെ കാര്യമുള്ള ഒന്ന് തന്നെയാണ്. സ്കിസോഫ്രീനിയ ചികിത്സയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ആന്റി സൈക്കോട്ടിക് മരുന്നുകളാണ്. മസ്തിഷ്കത്തിലെ ഡോപമിന്റെ അളവ് നിയന്ത്രിച്ചുകൊണ്ട് ഹലൂസിനേഷനും ഡെലൂഷനും ഗണ്യമായി കുറയ്ക്കാൻ ഈ മരുന്നുകൾക്ക് സാധിക്കും. രോഗത്തിന്റെ തുടക്കത്തിൽ തന്നെ മരുന്നുകൾ ആരംഭിച്ചാൽ രോഗിക്ക് സാധാരണ ജീവിതത്തിലേക്ക് വേഗത്തിൽ തിരിച്ചെത്താൻ കഴിയും. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ മരുന്നുകൾ പെട്ടെന്ന് നിർത്തുന്നത് രോഗം വീണ്ടും കഠിനമായി തിരിച്ചു വരാൻ കാരണമാകും. മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ കൃത്യമായി ഡോക്ടറെ അറിയിച്ച് കൃത്യമായ ഇടവേളകളിൽ ഡോസ് ക്രമീകരിക്കേണ്ടത് ഈ ചികിത്സയിൽ വളരെ അത്യാവശ്യമാണ്. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ഇന്നത്തെ ചെറിയ വലിയ വർത്തമാനത്തിലൂടെ. അതിനു മുന്നായി ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
2: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
3: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ചെറിയ
1: വലിയ വർത്തമാനം.
2: ഈ സ്കിസോഫ്രീനിയ എന്നൊരു രോഗമുള്ളവർക്ക് ഈ സൈക്കോതെറാപ്പി അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ, ഈ കൗൺസിലിംഗ് ഒക്കെ എത്രത്തോളമാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്നറിയാം. ചെറിയ വലിയ വർത്തമാനത്തിലൂടെ കൂടെയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ്. കേവലം മരുന്നുകൾ കൊണ്ട് മാത്രം സ്കിസോഫ്രീനിയ പൂർണ്ണമായി നിയന്ത്രിക്കാൻ നമുക്ക് കഴിയില്ല. അതിനൊപ്പം മനഃശാസ്ത്രപരമായ ചികിത്സകളും ആവശ്യമാണ്. കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി വഴി രോഗിയുടെ തെറ്റായ ചിന്താഗതികളെയും ഭയത്തെയും ഒരു പരിധിവരെ മാറ്റിയെടുക്കാൻ സാധിക്കും. രോഗിയുടെ കുടുംബാംഗങ്ങൾക്ക് നൽകുന്ന ഫാമിലി തെറാപ്പി വഴി രോഗിയെ എങ്ങനെ പരിചരിക്കണം എന്നതിനെ കുറിച്ച് അവരെ ബോധവാന്മാരാക്കുന്നു. രോഗിയെ വീണ്ടും സമൂഹത്തിന്റെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന തൊഴിൽ പരിശീലനങ്ങളും സാമൂഹിക നൈപുണ്യ വികസന പരിപാടികളും ഈ ഘട്ടത്തിൽ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് രോഗപ്രതിരോധവും ആദ്യകാല കണ്ടെത്തലും. സ്കിസോഫ്രീനിയ പൂർണ്ണമായി തടയാൻ കഴിയില്ലെങ്കിലും ആദ്യ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ചികിത്സ ലഭ്യമാക്കിയാൽ വലിയ ആഘാതങ്ങൾ ഒഴിവാക്കാം. കൗമാരപ്രായത്തിൽ ഉണ്ടാകുന്ന പെരുമാറ്റ വ്യത്യാസങ്ങൾ, അകാരണമായ ഭയം, ഉൾവലിയൽ എന്നിവ വെറും പ്രായത്തിന്റെ പ്രശ്നങ്ങളായി തള്ളിക്കളയാതെ ഗൗരവമായി കാരണം ഗർഭകാല പരിചരണം മികച്ചതാക്കുക, കുട്ടിക്കാലത്തെ മാനസിക സമ്മർദ്ദങ്ങൾ കുറയ്ക്കുക, ലഹരി വസ്തുക്കളുടെ ഉപയോഗം പൂർണ്ണമായി ഒഴിവാക്കുക എന്നിവ രോഗസാധ്യത കുറയുകയും ചെയ്യും. രോഗലക്ഷണങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തി ചികിത്സിച്ചാൽ മസ്തിഷ്കത്തിന് ഉണ്ടാകുന്ന തകരാറുകളുടെ തീവ്രത കുറയ്ക്കാനും സാധിക്കും. അതുപോലെ തന്നെ ഈ ലഹരി ഉപയോഗവും സ്കിസോഫ്രീനിയയും കൂടി ചേർന്നാൽ എന്താണ് സംഭവിക്കുന്നത് എന്നൊന്ന് കേട്ടു നോക്കാമല്ലേ. ഇന്നത്തെ കാലഘട്ടത്തിൽ നാം ചർച്ച ചെയ്യേണ്ട ഏറ്റവും ഗൗരവമേറിയ മറ്റൊരു വശമാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗവും സ്കിസോഫ്രീനിയയും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധം. ഈ കൃത്രിമ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന യുവാക്കളിൽ സ്കിസോഫ്രീനിയ വരാനുള്ള സാധ്യത സാധാരണക്കാരേക്കാൾ 4 ഇരട്ടി കൂടുതലാണെന്ന് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. ലഹരി പദാർത്ഥങ്ങൾ തലച്ചോറിലെ ഡോപമൈൻ ഉൾപ്പെടെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ സന്തുലിതാവസ്ഥയെ പൂർണ്ണമായും തക്കിട്ടം മറിക്കുകയാണ് ചെയ്യുന്നത്. ജനിതകമായി ഈ രോഗ സാധ്യതയുള്ള ഒരു വ്യക്തി കൗമാരപ്രായത്തിൽ ലഹരി ഉപയോഗിച്ചാൽ അത് സുരക്ഷിതമായി ഇരിക്കുന്ന ഒരു ടൈം ബോംബിന് തീ കൊളുത്തുന്നത് പോലെയാണ് പ്രവർത്തിക്കുക. അതിനാൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണം യഥാർത്ഥത്തിൽ കടുത്ത മാനസിക രോഗങ്ങൾ തടയുന്നതിനുള്ള ഏറ്റവും വലിയ പ്രതിരോധ മാർഗം കൂടിയാണ്. അപ്പോ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട്. ചെറിയ വലിയ വർത്തമാനത്തിലൂടെ അതിനു മുന്നായി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേട്ടിട്ട് വീണ്ടും കേൾക്കാം. സുഖിപ്പോൾ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Pudhuputhan padanareedigal, Wi-Fi connected digital class murigal, Antarashtra nilavaramulla English speaking campus thudangiya pratheekathakalulla Kollam jillayile Ega Global Schoolil ningalude kuttikalude admission urappaakku.
4: Compass Global School, Valagam.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: സൗജന്യ TV പരിശോധന ക്യാമ്പ് May 25 മുതൽ 30 വരെ കേൾക്കാം. എക്സ്ക്ലൂസീവ് ഹിയറിംഗ് സ്റ്റുഡിയോയുടെ കുണ്ടറ പത്തനാപുരം ബ്രാഞ്ചുകളിൽ നടത്തപ്പെടുന്നു. ഇന്ന് തന്നെ നിങ്ങളുടെ KV ടെസ്റ്റ് ബുക്ക് ചെയ്യൂ. വിളിക്കൂ 7012998473.
3: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
4: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
3: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
4: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ്, നെല്ലിക്കുന്നം. അൽജോ സൂപ്പർ മാർക്കറ്റ്, പായങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.

0: ചെറിയ
1: വലിയ വർത്തമാനം.
2: Yes, we are back on ചെറിയ വലിയ വർത്തമാനം with me RG സുൽത്താന, ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, ഇന്ന് May 24th ആണ്, നാഷണൽ സ്കിസോഫ്രീനിയ ഡേ ആണല്ലേ. ഈ ഡേയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ചെറിയ വലിയ വർത്തമാനത്തിലൂടെ കേട്ടറിഞ്ഞത്. ഇനി ജെൻഡർ ആൻഡ് ഏജ് ഫാക്ടേഴ്സിനെ പറ്റി ഒന്ന് കേട്ടു നോക്കാം അല്ലേ. ഈ രോഗം പുരുഷന്മാരെയും സ്ത്രീകളെയും ഒരുപോലെ ബാധിക്കുമെങ്കിലും രോഗം പ്രകടമാകുന്ന പ്രായത്തിലും അതിന്റെ തീവ്രതയിലും പ്രകടമായ വ്യത്യാസങ്ങൾ കാണാറുണ്ട്. പുരുഷന്മാരിൽ സാധാരണയായി കൗമാരത്തിന്റെ അവസാനത്തിലോ അല്ലെങ്കിൽ 20s തുടക്കത്തിലോ ഈ രോഗലക്ഷണങ്ങൾ വളരെ പെട്ടെന്ന് കഠിനമായി പുറത്തു വരുന്നുണ്ട്. എന്നാൽ സ്ത്രീകളിൽ ഇത് കുറച്ചുകൂടി വൈകി, അതായത് 20s മധ്യത്തിലോ 30s മാത്രമാണ് സാധാരണയായി കണ്ടുവരുന്നത്. സ്ത്രീകളിൽ ഈസ്ട്രജൻ ഹോർമോണിന്റെ സാന്നിധ്യം തലച്ചോറിന് ഒരു പരിധി വരെ സംരക്ഷണം നൽകുന്നത് കൊണ്ടാണ് ഈ രോഗം വൈകുന്നത്. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ ചികിത്സയോട് കൂടുതൽ ആനുകൂല്യമായ പ്രതികരണം കാണുന്നത് പ്രായപൂർത്തിയാകുന്ന ഘട്ടത്തിൽ കുട്ടികളിൽ ഉണ്ടാകുന്ന അസ്വാഭാവിക പെരുമാറ്റ വ്യത്യാസങ്ങളെ മാതാപിതാക്കൾ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ഇത് എടുത്തു കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദ റിസ്ക് ഓഫ് സെൽഫ് ഹാം ആൻഡ് സോയിസൈഡ്, അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് കേട്ടോ. പലരും വിചാരിക്കുന്നത് സ്കിസോഫ്രീനിയ രോഗികൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുമെന്നാണ്. എന്നാൽ അവർ സ്വയം ഉപദ്രവിക്കുവാനും ആത്മഹത്യ ചെയ്യാനുമുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ. ഈ രോഗബാധിതരിൽ ഏകദേശം 5% മുതൽ 10% വരെ ആളുകൾ ആത്മഹത്യയിലൂടെ ജീവനൊടുക്കുന്നുണ്ട് എന്നാണ് ആഗോള കണക്കുകൾ സൂചിപ്പിക്കുന്നത്. തങ്ങളുടെ കാതുകളിൽ മുഴങ്ങുന്ന അദൃശ്യ ശബ്ദങ്ങൾ അല്ലെങ്കിൽ കമാൻഡ് ഹാലൂസിനേഷൻസ് കെട്ടിടത്തിൽ നിന്ന് ചാടാനോ കൈഞരമ്പ് മുറിക്കാനോ അവരോട് ആവശ്യപ്പെടുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ അവർക്ക് സാധിക്കാതെ വരുന്നു. തങ്ങളുടെ ജീവിതം പൂർണ്ണമായും തകർന്നുപോയി എന്ന് തിരിച്ചറിവുണ്ടാക്കുന്ന കടുത്ത നിരാശയും വിഷാദവുമാണ് ഇവരെ ഈ അറ്റക്കൈക്ക് പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്കിസോഫ്രീനിയ രോഗിയുടെ സംസാരത്തിൽ നിരാശയോ ആത്മഹത്യാ സൂചനകളോ കണ്ടാൽ വീട്ടുകാർ ഒരു നിമിഷം പോലും വൈകാതെ വിദഗ്ധ സഹായം തേടേണ്ടതുണ്ട്. മറ്റൊന്നാണ് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയും മാനസികാരോഗ്യവും പറയാനാണെങ്കിൽ, ആധുനിക യുഗത്തിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ച സ്കിസോഫ്രീനിയ ബാധിതർക്ക് വലിയ തോതിൽ പ്രയോജനം ചെയ്യുന്നുണ്ട് എന്നത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു നല്ല

രോഗത്തെ പറ്റി കേട്ടു അല്ലേ. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട്. ചെറിയ വലിയ വർത്തമാനത്തിലൂടെ അതിരുമുനായി ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
3: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBSE സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746565 4-0.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: Perepadan's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
3: SSLC plus 2 kanju ini adathathu endennu chindikkunnavaranu ta kettolu.
4: SSLC kanjavarku 3 varsham kondum plus 2 kanjavarku 2 varsham kondum professional diploma, padana kaalalavinulil stipend odu koodiya 6 maasathe internshipum 100% placementum.
3: Ee career saadhathakal nerittariyan government polytechnic college edukon orukkuna Tech Fusion 2026 pre workshop lekku swagatham. 29-30 നടക്കുന്ന വർക്ക്ഷോപ്പിൽ ഡ്രോൺ IoT വിസ്മയങ്ങൾ അടുത്തറിയാം, സർട്ടിഫിക്കറ്റും നേടാം.
4: രജിസ്ട്രേഷൻ ഫ്രീ. ഉടൻ ലോഗിൻ ചെയ്യൂ www.gpc.edukon.org.

0: ചെറിയ
1: വലിയ വർത്തമാനം.
2: യെസ്, അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ചെറിയ വലിയ വർത്തമാനം വിത്ത് മീ ആർ ജി സുൽത്താന ഓണാശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, നമ്മളിങ്ങനെ സ്കിസോഫ്രീനിയ എന്ന് പറഞ്ഞ ഒരു ഡിസീസുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ട് വരികയാണല്ലേ. അപ്പൊ ഇനി നെക്സ്റ്റ് കേൾക്കാൻ പോകുന്നത് കോൾ ടു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ സാമൂഹിക പ്രതിബദ്ധതയ്ക്കുള്ള ആഹ്വാനവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. മാനസിക രോഗമുള്ളവരെ ഭ്രാന്തന്മാരെന്നോ ഒറ്റപ്പെടുത്തി വരുന്നോ വിളിച്ചധിക്ഷേപിക്കുന്ന ക്രൂരമായ പ്രവണത നമ്മുടെ സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കണം. ഒരു പ്രമേഹ രോഗിക്കോ ഹൃദ്രോഗിക്കോ നമ്മൾ നൽകുന്ന അതേ പരിഗണനയും ബഹുമാനവും പരിചരണവും ഈ രോഗം ബാധിച്ച വ്യക്തികൾക്കും നൽകാൻ നമുക്ക് കഴിയണം. സർക്കാരും സന്നദ്ധ സംഘടനകളും ഇവർക്കായി കൂടുതൽ പുനരധിവാസ കേന്ദ്രങ്ങളും സൗജന്യ ചികിത്സാ പദ്ധതികളും ആവിഷ്കരിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. ഓർക്കുക, കരുതലോടെയുള്ള ഒരു നോട്ടവും സ്നേഹത്തോടെയുള്ള ഒരു വാക്കും കൊണ്ട് ഒരു പക്ഷേ നമ്മൾ രക്ഷിക്കുന്നത് ഒരു മനുഷ്യ ജീവനെയോ അല്ലെങ്കിൽ ഒരു കുടുംബത്തെ. അതുപോലെ തന്നെ ഈ ഒരു ഡിസീസ് നേരിടുന്ന ആളുകളുടെ സാമ്പത്തിക ഭാരവും ആരോഗ്യ ഇൻഷുറൻസിനെ പറ്റി കേൾക്കാനാണെങ്കിൽ സ്കിസോഫ്രീനിയ പോലുള്ള വിട്ടുമാറാത്ത രോഗങ്ങൾ ഒരു കുടുംബത്തിന് വരുത്തിവെക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി നാം കാണാതെ പോകരുത്. വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന മരുന്നുകൾ, കൃത്യമായ ഇടവേളകളിലുള്ള ഡോക്ടർമാരുടെ കൺസൾട്ടേഷൻ, വിവിധ തെറാപ്പികൾ എന്നിവ സാധാരണക്കാരായ കുടുംബങ്ങളുടെ നട്ടലൊടിക്കുന്നതാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും പല ആരോഗ്യ ഇൻഷുറൻസ് പോളിസികളും മാനസിക രോഗങ്ങൾക്കുള്ള ചികിത്സാ ചെലവുകൾ പൂർണ്ണമായി കവർ ചെയ്യാൻ മടി കാണിക്കാൻ. എന്നാൽ മാനസിക രോഗങ്ങളെയും ശാരീരിക രോഗങ്ങളെ പോലെ തന്നെ തുല്യതയോടെ കാണണമെന്ന നിയമങ്ങൾ നിലവിലുണ്ടെങ്കിലും അത് താഴെത്തട്ടിൽ പൂർണ്ണമായി നടപ്പിലാക്കപ്പെട്ടിട്ടില്ല. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരികയും എല്ലാ വിഭാഗം ജനങ്ങൾക്കും താങ്ങാനാവുന്ന രീതിയിൽ കുറഞ്ഞ ചിലവുള്ള ചികിത്സാ സൗകര്യങ്ങൾ സർക്കാർ തലത്തിൽ വ്യാപകമാക്കുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതവുമാണ്. അതുപോലെ തന്നെ ഫേമസ് പേഴ്സണാലിറ്റീസ് ആൻഡ് ഇൻസ്പിറേഷൻ പ്രതീക്ഷ നൽകുന്ന അതിജീവനകളുടെ കഥകളൊന്ന് കേൾക്കാം. സ്കിസോഫ്രീനിയ ബാധിച്ചാൽ പിന്നെ ജീവിതം തീർന്നു എന്ന് കരുതുന്നവർക്കായി ലോക പ്രശസ്തരായ ചില വ്യക്തികളുടെ ജീവിതം നമുക്ക് മാതൃകയാക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് നോബൽ സമ്മാന ജേതാവായ പ്രശസ്ത ഗണിതശാസ്ത്രജ്ഞൻ ജോൺ നാഷ്. അദ്ദേഹത്തിന്റെ ജീവിതകഥ പറയുന്ന എ ബ്യൂട്ടിഫുൾ മൈൻഡ് എന്ന സിനിമ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകും. കടുത്ത സ്കിസോഫ്രീനിയ രോഗ ലക്ഷണങ്ങളോടെ ജീവിതാവസാനം വരെ പോരാടിക്കൊണ്ടാണ് അദ്ദേഹം ലോകം ആദരിക്കുന്ന നേട്ടങ്ങൾ കൈവരിച്ചത്. അതുപോലെ തന്നെ പ്രശസ്ത ഹോളിവുഡ് നടിമാർ, എഴുത്തുകാർ, സംഗീതജ്ഞർ എന്നിവരിലും ഈ രോഗം ബാധിച്ചിട്ടും കൃത്യമായ ചികിത്സയിലൂടെ തങ്ങളുടെ സർഗാത്മകത നിലനിർത്തിയവർ ഒരുപാട് പേരുണ്ട്. ഈ ഉദാഹരണങ്ങൾ കാണിക്കുന്നത് രോഗനിർണയം എന്നത് ജീവിതത്തിന്റെ അവസാനമല്ല, മറിച്ച് ശരിയായ പിന്തുണയുണ്ടെങ്കിൽ ഏത് കൊടുമുടിയും കീഴടക്കാൻ മനുഷ്യന് സാധിക്കും എന്നതാണ്. അതുപോലെ തന്നെ ഫൈനൽ ഡ്രോപ്പ് ഓഫ് ആൻഡ് കോൾ ടു ആക്ഷൻ, അവസാന വാക്കുകളും കടമകളും. അപ്പോൾ നമ്മളിപ്പോ തന്നെ ഇന്നത്തെ ദിവസം ഒരുപാട് കാര്യങ്ങളാണ് ഇന്നത്തെ ചെറിയ വലിയ വർത്തമാനത്തിലൂടെ കേട്ടറിഞ്ഞത്. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേൾക്കുവാനുണ്ട്. അതിനു മുന്നായി ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
2: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
3: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സോങ്സുകളുമായി മ്യൂസിക് മപ്പാസ് എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 7 മണി മുതൽ 9 മണി വരെയും എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ 12 മണി വരെയും നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: ശരിയ
1: വലിയ വർത്തമാനം.
0: യെസ്, അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ചെറിയ വലിയ വർത്തമാനം വിത്ത് മീ ആർജി സുൽത്താന ഓടാശ്രിയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അതേ, ഇന്ന് മെയ് 24th ആണ്, ഇത് നാഷണൽ സ്കിസോഫ്രീനിയ ഡേ ആണല്ലേ. അപ്പൊ ഒരുപാട് അവയർനെസും കാര്യങ്ങളും ഇന്നത്തെ ദിവസം പലയിടങ്ങളിലായിട്ട് നമുക്ക് നടക്കുന്നത് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ആശ്രിയ എഫ് എം 90 ഒരുപാട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് അറിവുകൾ ഇപ്പൊ എന്തായാലും നിങ്ങൾ കൈവരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തില് എനിക്ക് സംശയം ഒന്നുമില്ല. ഇനി നമ്മൾ പോകുന്നത് ചില ചരിത്രത്തിലോട്ടാണ്, ദ ഹിസ്റ്ററി ആൻഡ് ദ എവല്യൂഷൻ ഓഫ് ദി ഡിസീസ്, രോഗത്തിന്റെ ചരിത്രവും പരിണാമവും. ഈ രോഗത്തിന്റെ ചരിത്രത്തിലേക്ക് നമ്മൾ ഒന്ന് കണ്ണോടിച്ചാൽ മനുഷ്യരാശി എത്രത്തോളം ക്രൂരമായാണ് പണ്ട് കാലത്ത് ഈ അവസ്ഥയെ സമീപിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. 19th അവസാനത്തിൽ എമിൽ ക്രേപ്പലിൻ എന്ന ശാസ്ത്രജ്ഞനാണ് ഇതിനെ ഡിമെൻഷ്യ പ്രീകോക്സ് എന്ന് ആദ്യമായി വിളിച്ചതും. പിന്നീട് 1908 യൂജിൻ ബ്രൂലർ എന്ന സ്വിസ് മാനസിക രോഗ വിദഗ്ധൻ ഇതിന് സ്കിസോഫ്രീനിയ എന്ന് പേര് നൽകിയതും. അതിനു മുൻപുള്ള കാലഘട്ടങ്ങളിൽ ഈ രോഗലക്ഷണങ്ങളെ ദുർഭൂതബാധയായോ ശാപമായോ കണ്ട് രോഗികളെ ഇരുട്ടു മുറികളിൽ ചങ്ങലക്കിടുകയും ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാക്കുകയും ചെയ്യുമായിരുന്നു. ശാസ്ത്രം പുരോഗമിച്ചതോടെയാണ് ഇതൊരു മസ്തിഷ്ക രോഗമാണെന്ന് ലോകം തിരിച്ചറിഞ്ഞതും മാനസിക പരിഗണനയോടെയുള്ള ചികിത്സാ രീതികൾ നിലവിൽ വന്നതും. ഈ ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അറിവില്ലായ്മയാണ് മനുഷ്യനെ ഏറ്റവും ക്രൂരനാക്കുന്നത് എന്നും ശാസ്ത്രീയ ബോധമാണ് യഥാർത്ഥ വെളിച്ചം എന്നുമാണ്. അതുപോലെ തന്നെ മസ്തിഷ്ക പരിശീലനവും പുനരുജ്ജീവനവുമായി ബന്ധപ്പെട്ട കാര്യം കേൾക്കാനാണെങ്കിൽ, മരുന്നുകൾക്കൊപ്പം ഇന്ന് മാനസികാരോഗ്യ രംഗത്ത് വലിയ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് കോഗ്നിറ്റീവ് റെമഡിയേഷൻ അഥവാ മസ്തിഷ്ക പരിശീലന പരിപാടികൾ. സ്കിസോഫ്രീനിയ രോഗികളിൽ ശ്രദ്ധക്കുറവ്, ഓർമ്മക്കുറവ്, ആസൂത്രണം മികവില്ലായ്മ എന്നിവ പരിഹരിക്കാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത കമ്പ്യൂട്ടർ ഗെയിമുകളും മാനസിക വ്യായാമങ്ങളും ഇതിലൂടെ നൽകുന്നുണ്ട്. ഇത് തലച്ചോറിലെ കോശങ്ങൾ തമ്മിലുള്ള ബന്ധം പുതുക്കാനും അവരുടെ ചിന്താശേഷി വീണ്ടെടുക്കുവാനും വലിയ രീതിയിൽ സഹായിക്കുന്നുണ്ട്. കേവലം മരുന്നുകൾ കൊണ്ട് മാത്രം മാറ്റിയെടുക്കാൻ കഴിയാത്ത ബുദ്ധിപരമായ ലക്ഷണങ്ങളെ ഇത്തരം ആധുനിക തെറാപ്പികളിലൂടെ മറികടക്കാനും സാധിക്കും. ഈ ചികിത്സാ രീതികൾ രോഗിക്ക് ആത്മവിശ്വാസം നൽകുക മാത്രമല്ല, അവരുടെ ദൈനംദിന കാര്യങ്ങൾ ആരുടെയും സഹായമില്ലാതെ സ്വയം ചെയ്യാനും അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതുവരെ ഒരുപാട് കാര്യങ്ങളാണ് ഇന്നത്തെ ചെറിയ വലിയ വർത്തമാനത്തിലൂടെ കേട്ട് കഴിഞ്ഞത്. അപ്പൊ എന്തായാലും എനിക്കിന്ന് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ തന്നെ വരുന്നുണ്ട്. സ്വാരും എങ്ങും പോകരുത്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രിയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ ആർജി സുൽത്താന സൈനിങ് ഓഫ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: സൗജന്യ ടി വി പരിശോധന ക്യാമ്പ് മെയ് 25 മുതൽ 30 വരെ. കേൾക്കാം എക്സ്ക്ലൂസീവ് ഹിയറിംഗ് സ്റ്റുഡിയോയുടെ കുണ്ടറ പത്തനാപുരം ബ്രാഞ്ചുകളിൽ നടത്തപ്പെടുന്നു. ഇന്ന് തന്നെ നിങ്ങളുടെ കെ വി ടെസ്റ്റ് ബുക്ക് ചെയ്യൂ. വിളിക്കൂ 7012998473.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

good morning and welcome to Music Mubaz with me, RJ Elkuti. പുതു പുത്തൻ സിനിമകളിലെ അടിപൊളി ട്രാക്കുകളൊക്കെ ആയിട്ട് മ്യൂസിക് മപ്പാസിൽ ദാ ഞാൻ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുകയാണ് കേട്ടോ. നോക്കുവാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമകൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഏറ്റവും ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ദൃശ്യം 3 എന്ന മൂവിയെ കുറിച്ചായിരുന്നല്ലേ. കഴിഞ്ഞ ദിവസം ലാലേട്ടന്റെ ബർത്ത്ഡേ ആയിരുന്നു. ലാലേട്ടന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ടാണ് ജിതു ജോസഫ് ആ ഒരു സിനിമ 21st റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോ നമ്മൾ എവിടെ നോക്കിയാലും ദൃശ്യം 3 എന്ന മൂവിയെ പറ്റിയിട്ടുള്ള ഒരുപാട് റിവ്യൂസ് ഒക്കെയാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. എല്ലാവരും ഗംഭീരമാണെന്ന് പറയുന്നുണ്ട്. ഒരു സൈഡിൽ എക്സ്പെക്ടേഷനിലേക്ക് ഒത്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മിക്സഡ് റിവ്യൂസ് ഒക്കെയാണ് ഈ ഒരു സിനിമയെ പറ്റി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ മ്യൂസിക് മപ്പാസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് മ്യൂസിക് കമ്പോസ് ചെയ്ത് അറേഞ്ച് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അനിൽ ജോൺസൺ ആണ്. വിനായക് ശശികുമാറാണ് വരികൾ എഴുതിയിട്ടുള്ളത്. യുജിൻ ആണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത് കേട്ടോ. ഏത് പാട്ടാണ് എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഇനി വരുമോ എന്ന പാട്ടാണ് നമ്മൾ ആദ്യം തന്നെ ഈ ഒരു സിനിമയിലേത് കേൾക്കാനായിട്ട് പോകുന്നത്.

ജിത്തു ജോസഫിന്റെ ഡയറക്ഷനിൽ നമ്മുടെ ലാലേട്ടൻ, മീന, സിദ്ദിഖ്, ആശ ശരത്, മുരളി ഗോപി, അൻസിബ എസ്തർ എന്നിവരൊക്കെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ഒരു മൂവി തന്നെയാണ് ദൃശ്യം 3 എന്നുള്ളത്. ആന്റണി പെരുമ്പാവൂർ സാറാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും തിയേറ്ററുകളിൽ നിന്നും ഇപ്പോൾ ഗംഭീരമായിട്ടുള്ള റെസ്പോൺസ് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ദൃശ്യം 3 ഇനി വരുമോ എന്ന പാട്ട് കേൾക്കാം. ഓൺ മ്യൂസിക് മപ്പാസ് ഓൺലി ഓൺ ആസ്ട്രിയ FM 90 നാടിനൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: വിശ്വസ്തയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
2: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Thank you.

ഒരു മുറിയിൽ നിന്നാണ് അയാൾ സംസാരിക്കുന്നത്. ഓരോ ഉപരിതലവും ഒരു ചെവിയാണത്രേ, ഓരോ നിശബ്ദതയും സംഭരിക്കപ്പെടുന്നത്രേ. ലോകത്തെ നോക്കാനാണ് അയാൾ ജനാലകൾ കണ്ടുപിടിച്ചത്.

മുറിയിലെ ചിരി മറ്റൊരു വീട്ടിലെ വിനോദം. ഒരു മുറിയിലെ കരച്ചിൽ മറ്റൊരു മുറിയിലെ വാർത്ത. നിങ്ങളുടെ മനസ്സും മനസ്സിലിരിപ്പും ആരുടെയും മേശപ്പുറത്തെ ഒരു തുറന്ന ഫയൽ. നിഴലുകൾ വിപണിയിലായിരുന്നു, ചിന്തകളും അടക്കപ്പെടുകയായിരുന്നു. യന്ത്രങ്ങൾ

അറിയായിരുന്നു അത്രേ. ആർക്കോ കടന്നെടുക്കാൻ കറവ മറ്റുമ്പോൾ അടുത്തെടുക്കാൻ. ഡിസ്റ്റോപ്പിയൻ അനിമൽ ഫാം അല്ല, അയാളും അയാളെ പോലെയുള്ള പലരും നിങ്ങളും ഞാനും ഒക്കെ കഴിയുന്ന യഥാർത്ഥ മനുഷ്യഫാം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBC സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746655440. സൗജന്യ KV പരിശോധന ക്യാമ്പ് May 25 മുതൽ 30 വരെ. കേൾക്കാം എക്സ്ക്ലൂസീവ് ഹിയറിംഗ് സ്റ്റുഡിയോയുടെ കുണ്ടറ പത്തനാപുരം ബ്രാഞ്ചുകളിൽ നടത്തപ്പെടുന്നു. ഇന്ന് തന്നെ നിങ്ങളുടെ KV ടെസ്റ്റ് ബുക്ക് ചെയ്യൂ. വിളിക്കൂ 7012998473.

0: Yes, we are back on Music Mappas with me, RJ Elikutti. അങ്ങനെ ദൃശ്യം 3-ലെ ഒരു ബ്യൂട്ടിഫുൾ ആയുള്ള ട്രാക്കായിരുന്നു നമ്മൾ ആദ്യം നമ്മുടെ മ്യൂസിക് മപ്പാസിലൂടെ കേട്ടിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു സൂപ്പർ ട്യൂപ്പർ ആയിട്ടുള്ള തമിഴ് പാട്ടാണ് കേട്ടോ, ഫ്രം ദ മൂവി മീസയ മുറുക്കു.
1: മ്യൂസിക് മപ്പാസ്.

യെസ് മ്യൂസിയം മുറുകുന്ന് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരാളുണ്ട്, ഹിപ് ഹോപ്പ് തമിഴ്. അദ്ദേഹത്തിന്റെ ഒരു ഗംഭീരമായിട്ടുള്ള സിനിമയാണ് മ്യൂസിയം മുറുക്ക് 2 എന്നുള്ളത്. ഇതിൽ വേണ്ടിയിട്ടുള്ള ഡയറക്ഷനും മ്യൂസിക് കമ്പോസിഷനും ഒക്കെ നടത്തിയിട്ടുള്ള നമ്മുടെ ഹിപ് ഹോപ്പ് തമിഴ് തന്നെയാണ്. ഗോവിന്ദമ്മ എന്ന് പറയുന്ന പാട്ടാണ് നമ്മൾ മ്യൂസിക് മപ്പാസിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ഈ പാട്ട് പാടിയിട്ടുള്ളത് ഹിപ് ഹോപ്പ് തമിഴ് കൗശിക് കൃഷ്, ഗണ ഗോവിന്ദ്, ഗണ ഉലകം ധരണി, ഗണ സുധാകർ എന്നിവർ ചേർന്നുകൊണ്ടാണ് കേട്ടോ. ആൻഡ് ഇതിലൊരു കോറസ് പോർഷൻ വരുന്നുണ്ട്. ആ ഒരു പോർഷൻ പാടിയിട്ടുള്ളത് അരവിന്ദ് ഏണസ്റ്റ്, വിക്രം പിറ്റി, സുദർശൻ റാം, സുഗന്ധ് ശേഖർ എന്നിവർ ചേർന്നുകൊണ്ടാണ്. ആൻഡ് ഈ പാട്ടിന്റെ ലിറിക്സും ഇസ് ഡൺ ബൈ ഹിപ് ഹോപ്പ് തമിഴ്. സോ സകലകലാ വല്ലഭന്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമ തന്നെയാണ് ഈ മ്യൂസിയം മുറുക്ക്. അതിലെ ഗോവിന്ദമ്മ എന്ന പാട്ടാവട്ടെ അല്ലേ ഇനി നമ്മളുടെ മ്യൂസിക് മപ്പാസിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. സോ ഇനിയും ഇനിയും ഗംഭീരമായിട്ടുള്ള പാട്ടുകൾ പുറകെ പുറകെ വരുന്നുണ്ട്. സോ എങ്കിലും പോണ്ടാക്കി പോലീസിനെ

0: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സൂപ്പർ.

ഹണ്ടർ ആന്തം എന്നാണ് കേട്ടോ ഈ ഒരു എനർജറ്റിക് ആയിട്ടുള്ള പാട്ടിനെ ടൈറ്റിൽ ചെയ്തിരിക്കുന്നത്. വളരെ ഇലക്ട്രിഫയിങ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു പവർഫുൾ മാസീവ് പെർഫോമൻസ് മ്യൂസിക്കൽ വൈബ് ഒക്കെ നമുക്ക് ഈ ഒരു പാട്ടിൽ എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. ഈ പാട്ട് ഈ സങ് ബൈ നിഹാൽ സാദിഖ്, ഹനാൻ ഷാ, മുൻസ് ടി ഡി ടി എന്നിവരൊക്കെ ചേർന്നുകൊണ്ടാണ്. നിഹാൽ സാദിഖിന്റേതാണ് ഈ ഒരു പാട്ടിന്റെ മ്യൂസിക്. ആൻഡ് ഈ ഒരു ഹൈ വോൾട്ടേജ് എനർജിയുള്ള പാട്ട് ഈസ് പെൻഡ് ബൈ സുഹേൽ കോയ ആൻഡ് വിഘ്നേഷ് രാമകൃഷ്ണ. എസ് വി ഡി പി ആണ് ഈ ഒരു പാട്ടിന്റെ റാപ്പ് പോർഷൻ പെൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് എസ് വി ഡി പി തന്നെയാണ് ആ ഒരു പോർഷൻ പാടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മളുടെ യൂട്യൂബ് ട്രെൻഡിങ് ലിസ്റ്റിൽ ഭയങ്കരമായിട്ടൊരു വൈബ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ് കാട്ടാളനിലെ ഹണ്ടർ ആന്തം. സോ ലെറ്റ്സ് ലിസൺ ടു ദിസ് ഹൈ വോൾട്ടേജ് എനർജി പവർ പാക്ഡ് സോങ് ഓൺ മ്യൂസിക് മപ്പാസ് ഓൺലി ഓൺ ആശ്രയ FM 99.1.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
1: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.
2: സൗജന്യ കേൾവി പരിശോധന ക്യാമ്പ് May 25 മുതൽ 30 വരെ കേൾക്കാം എക്സ്ക്ലൂസീവ് ഹിയറിംഗ് സ്റ്റുഡിയോയുടെ കുണ്ടറ പത്തനാപുരം ബ്രാഞ്ചുകളിൽ നടത്തപ്പെടുന്നു. ഇന്ന് തന്നെ നിങ്ങളുടെ കേൾവി ടെസ്റ്റ് ബുക്ക് ചെയ്യൂ. വിളിക്കൂ 7012998473.

ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ്. ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന താരക്കാണെന്ന് നോക്കുമ്പോൾ ആക്ഷൻ കിങ് അർജുന്റെ ഒരു ഗംഭീരമായിട്ടുള്ള സിനിമയാണ്. പ്രീതി മുകുന്ദൻ കോ ആക്ടറായിട്ട് എത്തിയിട്ടുണ്ട്. അഭിരാമി ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. സോ ദാറ്റ് ബ്ലാസ്റ്റ് എന്ന പേര് തന്നെ ഈ ഒരു സിനിമയ്ക്ക് വളരെ മാച്ചിങ് ആയിട്ടുള്ള ഒരു പേരാണ്. ആ ഒരു സിനിമയിലെ ദി ലൈഫ് എന്ന പാട്ട് നമ്മൾ കേൾക്കാനായിട്ട് പോകുമ്പോൾ ഈ പാട്ടിന് പിന്നിലുള്ള തലയാരാണെന്ന് നമ്മൾ നോക്കുമ്പോൾ രവി ബർസൂറിന്റെ മ്യൂസിക് ആണ്. മധുര കവിയാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് പെൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. സുഭാഷ് കെ രാജാണ് ഈ ഒരു സിനിമ ഡിറക്ട് ചെയ്തിരിക്കുന്നത്. ഡി ഒ പി ഇസ് ഡൺ ബൈ അരുൺ രാധാകൃഷ്ണൻ. അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്ക് നമ്മുടെ മ്യൂസിക് മെപ്പാസിലൂടെ കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയായ ഫ്രം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

ഈ രശ്മിക എന്നിവരൊക്കെ ഹീറോ സിനിമയിൽ ഷാരൂഖിനോട് ഒക്കെ അട്രാക്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഏത് സിനിമയാണ് എന്നിങ്ങനെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ June 19th റിലീസിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കോക്ടെയിൽ 2 എന്ന സിനിമയിലെ മഷൂഖ എന്ന് പറയുന്ന ഒരു പാട്ടാണ്.

കേൾക്കുമ്പോൾ ഭയങ്കര രസമുള്ളൊരു പാട്ടാണ്. നമുക്കിങ്ങനെ വൈബ് ചെയ്യാൻ പറ്റുന്ന, റോഡ് ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ കേൾക്കാൻ പറ്റുന്ന ഒരു ഗംഭീരമായിട്ടുള്ള പാട്ട് കൂടിയാണ് കോക്ടെയിൽ ടൂയിലെ മഷൂഖ എന്നുള്ള പാട്ട്. പ്രീതമാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള മ്യൂസിക് ചെയ്തിട്ടുള്ളത്. അമിതാഭ് ഭട്ടാചാര്യയുടെ വരികളാണ്. മഹമ്മൂദാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. യൂട്യൂബ് ട്രെൻഡിംഗ് ലിസ്റ്റിലെ 21 പൊസിഷൻ കയ്യേറിയിരിക്കുന്ന ഈ ഒരു പാട്ട് തന്നെ കേൾക്കാം നമ്മുടെ മ്യൂസിക് മപ്പാസിലൂടെ. കിപ്പാണ് ശ്രീ FM 90.9 നാടിനൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

ഭയങ്കര വൈബ്രന്റ് ആയിട്ടുള്ള ഒരു കളർഫുൾ ആയിട്ടുള്ള നമ്മളെയൊക്കെ ഒന്ന് ഡാൻസ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് ശ്രീനിവാസ മംഗപുരത്തിലെ മംഗ മംഗ എന്ന് പറയുന്ന ഈ ഒരു പാട്ട് കേട്ടോ. നമ്മുടെ ജി വി പ്രകാശ് കുമാറാണ് ഈ ഒരു മ്യൂസിക്കിന് വേണ്ടിയിട്ടുള്ള എനർജറ്റിക് ട്രാക്ക് കമ്പോസ് ചെയ്തിട്ടുള്ളത്. റഷാദ് അദാനി, ജയകൃഷ്ണ എന്നിവരുടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമ കൂടിയായിരിക്കും നമ്മളുടെ ശ്രീനിവാസ മംഗപുരം എന്നുള്ളത്. അജയ് ഭൂപതിയുടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമ കൂടിയാണ് ശ്രീനിവാസ മംഗപുരം. സോ ഓൺ ദാറ്റ് നോട്ട് നമുക്ക് ഇപ്പോൾ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പാട്ട് തന്നെ കേൾക്കാം നമ്മുടെ മ്യൂസിക് മപ്പാസിൽ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
0: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.

സുഹേൽ കോയ ലിറിക്സ് എഴുതി, സുഹേൽ കോയ തന്നെ പാടി, വിഷ്ണു വിജയ് മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ട്രാക്കാണ് മൈ ചെക്ക് എന്നുള്ളത് കേട്ടോ. ടൊവിനോ തോമസ്, ബേസിൽ ജോസഫ്, സരിൻ ഷിഹാബ്, റിയ ഷിബു എന്നിവരൊക്കെ ഗംഭീരമായിട്ടുള്ള അഭിനയം കാഴ്ചവെച്ചിരിക്കുന്ന അരുൺ അനിരുദ്ധൻ ഡിറക്ട് ചെയ്തിരിക്കുന്ന ഒരു സൂപ്പർ ട്യൂപ്പർ മൂവിയാണ് അതിരടി. അപ്പൊ നമുക്ക് എന്തായാലും അതിരടിയിലെ മൈക്ക് ചെക്ക് എന്ന പാട്ട് കേൾക്കാം. ആൻഡ് ഈ ഒരു പാട്ടോടുകൂടി നമ്മുടെ മ്യൂസിക് മപ്പതിന്റെ എപ്പിസോഡും ഡ്രൈവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. പുതുപുത്തൻ സിനിമകളിലെ അടിപൊളി ട്രാക്കുകളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും നെക്സ്റ്റ് വീക്കിൽ. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർജെ എൽക്കുട്ടി സൈനിങ് ഓഫ്.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

Namaskaram, very good afternoon and welcome to Evergreen Hits with me, RJ Anusha. അപ്പൊ എവർഗ്രീൻ ഹിറ്റ്സിലൂടെ ഇനി പഴയ കാല ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് ആ മധുരമനോഹരമായ പാട്ടുകളൊക്കെ കേൾക്കാനുള്ള സമയമാണ്. ആദ്യം തന്നെ 1989 പുറത്തിറങ്ങിയ മുദ്ര എന്ന സിനിമ ഓർക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല. മമ്മൂക്കയുടെ കരിയറിലെ ആവേശകരമായ ഒരു ആക്ഷൻ മൂവി എന്നതിലുപരി ഹൃദയസ്പർശിയായ കുറെ ഗാനങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു ഈ ഒരു ചിത്രം. അതിലെടുത്തു പറയേണ്ട ഒന്നാണ് കൈതപ്രം മോഹൻ സിത്താര കൂട്ടുകെട്ടിൽ പിറന്ന പുതുമഴയായി എന്ന ഗാനം. എം ജി ശ്രീകുമാറിന്റെ ശബ്ദത്തിൽ കേൾക്കുമ്പോൾ ഇപ്പോഴും ഈ പുതുമഴ നനയുന്ന സുഖമാണ് ഈ ഗാനത്തിന്. കൈതപ്രത്തിന്റെ വരികൾക്ക് മോഹൻ സിത്താര നൽകിയ ആ ഈണം, അത് ശരിക്കും ഒരു മാജിക് തന്നെയാണ്. സിനിമയിലെ ടാക്സി ഡ്രൈവറുടെ ജീവിതവും സംഘർഷവും ഒക്കെ പറയുന്നതിനിടയിൽ മനസ്സിന് കുളിർമ നൽകുന്ന ഒരു നിമിഷമായിട്ടാണ് ഈ പാട്ട് കടന്നു വരുന്നത്. അപ്പൊ അധികം കാത്തിരിക്കേണ്ട, നമുക്ക് ആ പഴയ കാല സ്മരണകളിലേക്ക് ഒന്ന് തിരിച്ചു പോകാം. ഇതാ നിങ്ങൾക്കായി മുദ്ര എന്ന സിനിമയിലെ ആ

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pirepadan's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishwasthathayude vegathayumayi 5G Mobile Science Service Center. Ettum pudhiya model smartphonekal, mikacha laptop mobile servicekal, adu mattengum labhikkatha koranju nirakkil. 5G Mobile Science Service Center, Venus Junction, Kottarakara and Kidukkey Theruvu. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
3: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ

മലയാളത്തിന്റെ പ്രിയപ്പെട്ട സംവിധായകൻ ഭരതന്റെ സിനിമകൾ എന്നും ഒരുപോലെ ഹിറ്റാണ്. ഒരു പെയിന്റിംഗ് പോലെ നമുക്ക് തോന്നുമല്ലേ. ആ ദൃശ്യ വിസ്മയത്തിനൊപ്പം ഒഴുകി വന്ന സംഗീതമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. 1991 റിലീസായ കേളി എന്ന സിനിമയിലെ ഒരു നിത്യഹരിത ഗാനം. ഈ പാട്ടിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, സാധാരണ സിനിമകൾ ഭരതൻ സിനിമകളിൽ കണ്ടുവരാറില്ല. ഔസേപ്പച്ചൻ അല്ലെങ്കിൽ ബോംബെ രവി കൂട്ടുകെട്ടിന് പകരം ഭരതൻ തന്നെ സംഗീതം നൽകി എന്നുള്ളതാണ്. സംഗീത സംവിധായകന്റെ റോളിലും ഭരതൻ ഇത്രമാത്രം ജീനിയസ് ആണ് എന്ന് ഈ ഒരൊറ്റ ഗാനം കേട്ടാൽ നമുക്ക് മനസ്സിലാകും. കൈതപ്രത്തിന്റെ വരികൾക്ക് കെ എസ് ചിത്രയുടെ ആലാപന മാധുര്യം കൂടി ചേർന്നപ്പോൾ ഇത് മലയാളത്തിലെ ഏറ്റവും മികച്ച റൊമാൻറ്റിക് മെലഡികളിൽ ഒന്നായി മാറി. ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ പ്രണയത്തിന്റെ അതിമനോഹരമായ ഭാവങ്ങൾ ഒപ്പിയെടുത്ത വരികളാണ് ഈ പാട്ടിന്റേത്. അപ്പോ നമുക്ക് ആ പ്രണയ കാലത്തിലേക്ക് ഒന്ന് തിരിച്ചു പോകാം. കീപ് ഓൺ ലിസണിംഗ് ടു ആസ് ഫ്രീ ഫ്രം 19, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ. നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBSE സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746565440.

മലയാള സിനിമയിലെ 80s ഒരു വൈബ്, അതൊന്ന് വേറെ തന്നെയാണല്ലേ. ആ കാലഘട്ടത്തിലെ ഏറ്റവും സ്റ്റൈലിഷായ സിനിമകളിൽ ഒന്നായിരുന്നു ജോഷി മമ്മൂട്ടി കൂട്ടുകെട്ടിൽ പിറന്ന ശ്യാമ എന്ന സിനിമ. ചിത്രത്തിലെ പാട്ടുകളെല്ലാം ഇന്നും നമ്മുടെ പ്ലേലിസ്റ്റുകളിൽ സൂപ്പർ ഹിറ്റായിട്ട് തുടരുന്നവയാണ്. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ കേൾക്കാൻ പോകുന്നത് രഘുകുമാർ എന്ന സംഗീത മാന്ത്രികന്റെ ഈണത്തിൽ വിരിഞ്ഞ പൂങ്കാറ്റിയെ പോയി ചൊല്ലാമോ എന്ന സുന്ദരമായ ഗാനമാണ്. ശിബു ചക്രവർത്തിയുടെ വരികൾക്ക് ഉണ്ണിമേനോനും കെ എസ് ചിത്രയും ചേർന്നപ്പോൾ ആ പാട്ടിന് കിട്ടിയ ഊർജം അതൊന്നൊന്നര ഐറ്റം തന്നെയാണ്. പ്രണയവും വിരഹവും ഒക്കെ ഇത്ര മനോഹരമായിട്ട് ഈണത്തിൽ ചാലിച്ച ഗാനങ്ങൾ അക്കാലത്ത് വലിയ തരംഗങ്ങളാണ് ഉണ്ടാക്കിയത്. ശ്യാമ എന്ന ചിത്രത്തിലെ മമ്മൂക്കയുടെ ആ ഗെറ്റപ്പും ഈ പാട്ടിന്റെ പശ്ചാത്തലവും ഇന്നും പ്രേക്ഷകരുടെ ഉള്ളിൽ ഒരു നൊസ്റ്റാൾജിയായി നിൽക്കുന്നു. അപ്പോ പഴയ 80s പ്രണയകാലത്തിലേക്ക് നമുക്കൊന്ന് പോയി വരാം.

0: Pere Pardon's Golden Diamonds, manufacturers and wholesalers. നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
1: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
2: ശനിയാഴ്ച വാങ്ങാന്നേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
1: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
2: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങയിൽ ആറ്റ് ഉമ്മന്നൂർ.
4: പുതു പുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. ഗ്ലോബൽ സ്കൂൾ, വളകം.

കുട്ടിക്കാലത്തെ അവധിക്കാലങ്ങളും ആ പഴയ കുസൃതികളും ഓർക്കാൻ ഇതിലും നല്ലൊരു പാട്ട് വേറെയില്ല. 1988 റിലീസായ മനു അങ്കിൾ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലെ ഏറ്റവും എനർജറ്റിക് ആയ ഒരു ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഷിബു ചക്രവർത്തിയുടെ രസകരമായ വരികൾക്ക് ശ്യാം സാർ നൽകിയ ആ ഫാസ്റ്റ് നമ്പർ ഇണം കേട്ടാൽ നമ്മളും അറിയാതെ താളം പിടിച്ചു പോകും. എം ജെ ശ്രീകുമാറിന്റെയും കെ എസ് ചിത്രയുടെയും ശബ്ദത്തിൽ ഈ പാട്ട് കേൾക്കുമ്പോൾ ഉള്ളിലേക്ക് വലിയൊരു പോസിറ്റീവ് എനർജിയാണ് കടന്നു വരുന്നത്. കുട്ടികളുടെ ആവേശത്തിനൊപ്പം എത്തി നിൽക്കുന്ന രീതിയിലാണ് ഈ പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒട്ടും വൈകിക്കാതെ ആ പഴയ അവധിക്കാലത്തിന്റെ ഓർമ്മകളിലേക്ക് ഈ ഗാനത്തിലൂടെ നമുക്കൊന്ന് പോകാം. മനു അങ്കിൾ എന്ന സിനിമയിലെ സൂപ്പർ ഹിറ്റായ ഗാനം ഇതാ നിങ്ങളുടെ കാതോരം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: സൗജന്യ ടിവി പരിശോധന ക്യാമ്പ് മെയ് 25 മുതൽ 30 വരെ. കേൾക്കാം എക്സ്ക്ലൂസീവ് ഹിയറിംഗ് സ്റ്റുഡിയോയുടെ കുണ്ടറ പത്തനാപുരം ബ്രാഞ്ചുകളിൽ നടത്തപ്പെടുന്നു. ഇന്ന് തന്നെ നിങ്ങളുടെ കെ വി ടെസ്റ്റ് ബുക്ക് ചെയ്യൂ. വിളിക്കൂ 7012998473. പ്ലസ് ടുവും കഴിഞ്ഞു, ഇനി അടുത്തത് എന്തെന്ന് ചിന്തിക്കുന്നവരാണോ, താ കേട്ടോളൂ.
3: SSLC കഴിഞ്ഞവർക്ക് 3 വർഷം കൊണ്ടും പ്ലസ് ടു കഴിഞ്ഞവർക്ക് 2 വർഷം കൊണ്ടും പ്രൊഫഷണൽ ഡിപ്ലോമ, പഠന കാലയളവിനുള്ളിൽ സ്റ്റൈപ്പൻഡോട് കൂടിയ 6 മാസം ഇന്റേൺഷിപ്പും 100% പ്ലേസ്മെന്റും.
2: ഈ കരിയർ സാധ്യതകൾ നേരിട്ടറിയാൻ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് എഴുകോൺ ഒരുക്കുന്ന ടെക് ഫ്യൂഷൻ 2026 പ്രീ വർക്ക്ഷോപ്പിലേക്ക് സ്വാഗതം. മെയ് 29-30 തീയതികളിൽ നടക്കുന്ന വർക്ക്ഷോപ്പിൽ ഡ്രോൺ, IoT വിസ്മയങ്ങൾ അടുത്തറിയാം, സർട്ടിഫിക്കറ്റും നേടാം.
3: രജിസ്ട്രേഷൻ ഫ്രീ. ഉടൻ ലോഗിൻ ചെയ്യൂ www.gpcഎഴുകോൺ.org.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ എഫ് എം 90 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

0: വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തി. ആഗോള നന്മയ്ക്കായി ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്ന് പ്രധാനമന്ത്രി. ഇന്ത്യയും US തമ്മിൽ സുദൃഢ ബന്ധമെന്നും പല മേഖലകളിലും ഭാവി സഹകരണത്തിന് സജീവ സാധ്യതയെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ആരോഗ്യ സംരക്ഷണ അടിസ്ഥാന സൌകര്യങ്ങൾക്കൊപ്പം മെഡിക്കൽ വിദഗ്ധരുടെ പരിശീലനവും പ്രധാനമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. ആഫ്രിക്കയിൽ എബോള വ്യാപനം വർദ്ധിച്ചതിനെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര സർക്കാർ. രോഗബാധിത രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് മുന്നറിയിപ്പ്. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെയും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും. വാർത്തകൾ വിശദമായി. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, തന്ത്രപരമായ സാങ്കേതിക വിദ്യകൾ, വ്യാപാരം, നിക്ഷേപം, ഊർജ്ജ സുരക്ഷ തുടങ്ങിയ വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണത്തിലെ സുസ്ഥിരമായ പുരോഗതിയെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. പശ്ചിമേഷ്യയിലെ സാഹചര്യം ഉൾപ്പെടെ വിവിധ പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ US കാഴ്ചപ്പാട് അദ്ദേഹം പങ്കുവച്ചു. ആഗോള നന്മയ്ക്കായി ഇന്ത്യയും അമേരിക്കയും അടുത്തു പ്രവർത്തിക്കുന്നത് തുടരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പിച്ചു പറഞ്ഞു. ഇന്ത്യയും US തമ്മിൽ സുദൃഢ ബന്ധമെന്നും പല മേഖലകളിലും ഭാവി സഹകരണത്തിന് സജീവ സാധ്യതയെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. ശക്തരായ പങ്കാളികൾ എന്ന നിലയിൽ സുതാര്യവും ഫലപ്രദവുമായ ചർച്ചകൾ പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു.
1: We have a very deep, very broad-based cooperation and a relationship that impacts and influences other regions and the world. And that is because we have converging interests on many issues and in many parts of the world. So I look forward to our conversation today. These are complicated times, but strong partners, I'm very confident, will have very open and productive discussions.
0: കോഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി 4 ദിവസത്തെ സന്ദർശനത്തിനായാണ് US സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ത്യയിലെത്തിയത്. ഈ മാസം 26 നടക്കുന്ന കോഡ് യോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർക്ക് പുറമെ ഓസ്ട്രേലിയ, ജപ്പാൻ വിദേശകാര്യമന്ത്രിമാരും പങ്കെടുക്കും. സ്വതന്ത്രവും വിശാലവുമായ ഇൻഡോ പസഫിക്കിനായി മുൻഗണനാ മേഖലകളിൽ സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് യോഗം ചർച്ച ചെയ്യും. നിലവിലുള്ള കോഡ് സംരംഭങ്ങളിലെ പുരോഗതിയും യോഗം വിലയിരുത്തും. ഇസ്രായേലുമായും മേഖലയിലെ മറ്റ് സഖ്യകക്ഷികളുമായും നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് ഇറാനുമായുള്ള സമാധാന കരാറിനെക്കുറിച്ച് പ്രധാനമായും ചർച്ചകൾ നടത്തിയതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചകൾ ഭൂരിഭാഗവും പൂർത്തിയായതായും ഹോർമൂസ് കടലെടുക്ക് വീണ്ടും തുറക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ധാരണയായെന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. എന്നാൽ പ്രധാന വിഷയങ്ങളിൽ പൂർണ്ണമായ ധാരണയിൽ എത്തിയിട്ടില്ലെന്നും അമേരിക്കൻ ഭരണകൂടം പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളാണ് നടത്തുന്നതെന്നും ഇറാൻ വിദേശമന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായി പ്രതികരിച്ചു. എബോള രോഗബാധയെ തുടർന്ന് കോംഗോയിൽ മരണസംഖ്യ 204 ഉയർന്നു. കോംഗോയ്ക്കും ഉഗാണ്ടയ്ക്കും പുറമെ മറ്റു രാജ്യങ്ങളിലും എബോള വൈറസ് ബാധയുടെ ഭീഷണിയുള്ളതായി ആഫ്രിക്കൻ യൂണിയന്റെ ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകി. എബോള രോഗം പടരുന്ന സാഹചര്യത്തിൽ രോഗബാധിത രാജ്യങ്ങളിലേക്ക് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകി. ഈ രാജ്യങ്ങളിലുള്ള ഇന്ത്യൻ പൌരന്മാർ ആരോഗ്യ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ജാഗ്രത പുലർത്തണമെന്നും ആരോഗ്യമന്ത്രാലയം നിർദ്ദേശിച്ചു. 2025 VBG-RAMG നിയമത്തിന്റെ കരട് പ്രസിദ്ധീകരിച്ച് കേന്ദ്ര സർക്കാർ. കരടിന്മേലുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പൊതുജനങ്ങൾക്ക് അടുത്തമാസം 21 സമർപ്പിക്കാമെന്ന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് വികസിത് ഭാരത് GRAMG നിയമം നിലവിൽ വരുന്നത്. നിയമപരമായ ഒരു സാമ്പത്തിക വർഷത്തിലെ തൊഴിലുറപ്പ് ദിനങ്ങൾ 100 നിന്ന് 125 ദിവസമായി ഉയർത്താൻ പുതിയ നിയമം ലക്ഷ്യമിടുന്നു. ഈ വർഷം July 1 മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരും. CBSEയുടെ 12-ാം ക്ലാസ് ബോർഡ് പരീക്ഷയിലെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കാൻ അപേക്ഷിക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർ മൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയം നൽകിയതായി CBSE അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ഗവ് ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ആരോഗ്യ സംരക്ഷണ അടിസ്ഥാന സൌകര്യങ്ങൾക്കൊപ്പം ആരോഗ്യ വിദഗ്ധരുടെയും മെഡിക്കൽ പ്രൊഫഷണലുകളുടെയും പരിശീലനവും പ്രധാനമെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP നദ്ദ. ന്യൂഡൽഹിയിൽ നടന്ന നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻസ് ഇൻ മെഡിക്കൽ സയൻസസിന്റെ 23-ാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിന്റെ സോഫ്റ്റ്വെയറായി ഡോക്ടർമാരും ഹാർഡ്വെയറായി അടിസ്ഥാന സൌകര്യങ്ങളും പ്രവർത്തിക്കുന്നുവെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു.
3: We as policy makers give you infrastructure, but that is only going to remain as a hardware. The software is the doctor. The software are the people who are working in the field of health. I am also happy to note that today we have started 11 new courses. I really congratulate NBEABS for this initiative that they have taken.
0: ബലിപെരുന്നാൾ പ്രമാണിച്ച് കേരളത്തിൽ രണ്ട് ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചു. ഈ മാസം 27-28 തീയതികളിലാണ് അവധി. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കൂടാതെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരമുള്ള സ്ഥാപനങ്ങൾക്കും അവധി ആയിരിക്കും. 27-നാണ് നേരത്തെ അവധി പ്രഖ്യാപിച്ചിരുന്നത്. മാസപ്പിറവി പ്രകാരം 28-നാണ് കേരളത്തിൽ ബലിപെരുന്നാൾ ആഘോഷം. ബാങ്കുകൾക്കും രണ്ട് ദിവസം അവധി ആയിരിക്കും. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും മലപ്പുറത്തും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ മാസം 27 വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. IPL ക്രിക്കറ്റിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ. ഉച്ചകഴിഞ്ഞ് 3:30 മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെയും രാത്രി 7:30 നടക്കുന്ന രണ്ടാം മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിന്റെ 125-ാമത് പതിപ്പിന് ഇന്ന് പാരീസിൽ തുടക്കമാകും. 25-ാം ഗ്രാൻഡ്സ്ലാം കിരീടം ലക്ഷ്യമിടുന്ന നൊവാക് ജോക്കോവിച്ച് ഇന്ന് ഫ്രഞ്ച് താരത്തെ നേരിടും. ലോക ഒന്നാം നമ്പർ താരങ്ങളായ ജാനിക് സിനറും അരീന സബലങ്കയും മത്സരരംഗത്തുണ്ട്. പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ യുകി ഭാംബ്രി, എൻ ശ്രീറാം ബാലാജി എന്നിവരും മത്സരിക്കുന്നുണ്ട്. പശ്ചിമബംഗാളിലെ ഫൽത്ത നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. 9-ാം റൌണ്ട് വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ BJP സ്ഥാനാർത്ഥി ദബാംഷു പാണ്ഡെ 34,000-ത്തിലധികം വോട്ടുകളുടെ ലീഡ് നേടി. CPIM സ്ഥാനാർത്ഥി ശംഭുനാഥ് കുർമി 2-ാമതും കോൺഗ്രസ് 3-ാമതും തൃണമൂൽ കോൺഗ്രസ് 4-ാമതുമാണ്. ചൈനയിലെ ഷാൻസി പ്രവിശ്യയിൽ കൽക്കരി ഖനിയിലുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 82-ആയി. 201 ഖനി തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് അറിയിച്ചു. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തു. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള കുട്ടിക്കാണ് രോഗബാധ. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് അധികൃതർ അറിയിച്ചു. പെരുമണ്ണ പഞ്ചായത്തിൽ രണ്ട് കുട്ടികൾ. കേരളത്തിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പുനർവിന്യസിച്ച് ഉത്തരവിറങ്ങി. ചീഫ് ഇലക്ടറൽ ഓഫീസറായിരുന്ന രത്തൻ യു ഖേൽക്കറെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചു. GST കമ്മീഷണറായി PB നൂഹിനെയും തൽസ്ഥാനം വഹിച്ചിരുന്ന പാട്ടീൽ അജിത് ഭഗവത് റാവുവിനെ ധനവകുപ്പ് സെക്രട്ടറിയായും നിയമിച്ചു. പുതിയ ഉത്തരവനുസരിച്ച് കൊല്ലം, പത്തനംതിട്ട, കോഴിക്കോട്, പാലക്കാട്, കണ്ണൂർ ജില്ലാ കളക്ടർമാരെ മാറ്റി നിയമിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തി. ആഗോള നന്മയ്ക്കായി ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്ന് പ്രധാനമന്ത്രി. ഇന്ത്യയും US തമ്മിൽ സുദൃഢ ബന്ധമെന്നും പല മേഖലകളിലും ഭാവി സഹകരണത്തിന് സജീവ സാധ്യതയെന്നും വിദേശകാര്യമന്ത്രി SJയശങ്കർ. ആരോഗ്യ സംരക്ഷണ അടിസ്ഥാന സൌകര്യങ്ങൾക്കൊപ്പം മെഡിക്കൽ വിദഗ്ധരുടെ പരിശീലനവും പ്രധാനമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. ആഫ്രിക്കയിൽ എബോള വ്യാപനം വർദ്ധിച്ചതിനെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര സർക്കാർ. രോഗബാധിത രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് മുന്നറിയിപ്പ്. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ. മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെയും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

അതുപോലെ തന്നെ ആരും അധികം പറയാത്ത, എന്നാൽ കേട്ടവർ ആരും മറക്കാത്ത ഒരു കൊച്ചു ചിത്രമാണ് ഒരു കൊച്ചു കഥ, ആരും പറയാത്ത കഥ എന്ന സിനിമ. എ ടി ഉമ്മർ എന്ന അതുല്യ സംഗീത സംവിധായകന്റെ ഈണത്തിന് മലയാളികളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ വിഷു തിരുമല വരികൾ നൽകിയപ്പോൾ പിറന്നു വീണത് അതിമനോഹരമായ ഒരു ഗാനമാണ്. കെ എസ് ചിത്രയുടെ ആ മാന്ത്രിക ശബ്ദത്തിൽ മമ്മി ഡിയർ മമ്മി എന്ന് തുടങ്ങുന്ന ഈ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഒരു പുഞ്ചിരി നമ്മുടെ മുഖത്ത് വിടരും. അത്രമേൽ നിഷ്കളങ്കതയും സ്നേഹവും ഒക്കെ നിറഞ്ഞ ഒരു പാട്ടാണിത്. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്കും ആ പഴയ കാലത്തിന്റെ ഒരു കുളിർമയും സ്നേഹവും ഒക്കെ നിറയട്ടെ. ഈ മനോഹരമായ ഗാനം അടുത്തതായി എവർഗ്രീൻ ഹിറ്റ്സിൽ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Saujanya TV Parishodhana Camp May 25 മുതൽ 30 വരെ Kelcom Exclusive Hearing Studio യുടെ കുണ്ടറ പത്തനാപുരം ബ്രാഞ്ചുകളിൽ നടത്തപ്പെടുന്നു. ഇന്ന് തന്നെ നിങ്ങളുടെ KV ടെസ്റ്റ് ബുക്ക് ചെയ്യൂ. വിളിക്കൂ 7012998473.

0: കേൾക്കുന്നത് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.

വെൽക്കം ബാക്ക് ടു എവർഗ്രീൻ ഹിറ്റ്സ് വിത്ത് മീ ആർ ജെ അനുഷ. എല്ലിക്കൊമ്പിൽ ഞാൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന 80s മറ്റൊരു ഹിറ്റ് ഗാനമാണ് അടുത്തതായി. വിഷു തിരുമലയും എടി ഉമ്മറും ഒന്നിച്ചപ്പോൾ നമുക്ക് ലഭിച്ചത് ഒന്നിനൊന്ന് മികച്ച പാട്ടുകളായിരുന്നു. അത്തരത്തിൽ ഇവിടെ ഈ തീരത്തെ എന്ന ചിത്രത്തിലെ ഒരു സൂപ്പർ ഹിറ്റ് പാട്ടാണ് നമ്മൾ ഇതാ ആസ്വദിക്കാൻ പോകുന്നത്. നമ്മുടെ ഭാവഗായകൻ പി ജയചന്ദ്രന്റെ ശബ്ദത്തിൽ ഒരു പാട്ട് കേൾക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു പ്രത്യേക ഫീല് അതൊന്ന് വേറെ തന്നെയാണ്. പ്രകൃതിയുടെ ഭംഗിയും വരികളുടെ ആഴവും ആ സ്വരമാധുരിയിലൂടെ അലിഞ്ഞു ചേരുമ്പോൾ അതൊരു ഗംഭീര അനുഭവമായി മാറുന്നു. നമ്മുടെ ഉള്ളിലെ സങ്കടങ്ങളൊക്കെ മാറ്റി മനസ്സിനൊരു ശാന്തത നൽകാൻ ഈ പാട്ടിന് പ്രത്യേകമായിട്ടുള്ള ഒരു കഴിവുണ്ട്. അപ്പൊ അധികം കാത്തിരിക്കേണ്ട, ആ പഴയകാല സംഗീത വസന്തത്തിലേക്ക് നമുക്കൊന്ന് പോയി വരാം. കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ ആ ശ്രേയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.
3: സൗജന്യ ടിവി പരിശോധന ക്യാമ്പ് മെയ് 25 മുതൽ 30 വരെ. കേൾക്കാം എക്സ്ക്ലൂസീവ് ഹിയറിംഗ് സ്റ്റുഡിയോയുടെ കുണ്ടറ പത്തനാപുരം ബ്രാഞ്ചുകളിൽ നടത്തപ്പെടുന്നു. ഇന്ന് തന്നെ നിങ്ങളുടെ KV ടെസ്റ്റ് ബുക്ക് ചെയ്യൂ. വിളിക്കൂ 7012998473.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അതെ, സിനിമ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? ലേറ്റസ്റ്റ് ഇറങ്ങുന്ന മൂവികളെ പറ്റി പുതുപുത്തൻ അപ്ഡേറ്റുകൾ അറിയണം എങ്കിൽ ഇതാ നിങ്ങൾക്കായി റീൽ ചെക്ക്, ദി കംപ്ലീറ്റ് മൂവി ഷോ. എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെ ഓൺ യുവർ ആശ്രയ FM 90.
2: റീൽ ചെക്ക്, ഇറ്റ്സ് എവരിതിങ് സിനിമ.

അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് ബിച്ചു തിരുമലയും എ ടി ഉമറും ഒന്നിച്ച ഒരു മനോഹരമായ ഗാനമാണ്. സൈമൺ പീറ്റർ നിനക്ക് വേണ്ടി എന്ന ചിത്രത്തിലെ മണിത്തൂവൽ പക്ഷി എന്ന് തുടങ്ങുന്ന ഈ പാട്ട് അത്ര പെട്ടെന്നൊന്നും ഒരു സംഗീത പ്രേമിക്ക് മറക്കാൻ സാധിക്കില്ല. ഭാവഗായകൻ പി ജയചന്ദ്രന്റെ സ്വരമാധുരിയും ഈ പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്തെന്നില്ലാത്ത ഒരു ശാന്തത കടന്നുവരും. വരികളുടെ അർത്ഥവും ആ സംഗീതത്തിന്റെ ഫീലും ആ മാന്ത്രിക ശബ്ദവും ഒക്കെ ഒത്തുചേർന്നപ്പോൾ മലയാളിക്ക് ലഭിച്ചത് എക്കാലത്തെയും മികച്ച ഒരു മെലഡിയാണ്. മനസ്സിന് കുളിർമ നൽകുന്ന ഈ പാട്ടിലൂടെ നമുക്ക് ഇന്നത്തെ ദിവസം മനോഹരമാക്കാം. ഈ പാട്ട് കേട്ടുകൊണ്ട് തന്നെ ഇന്നത്തെ എവർഗ്രീൻ ഹിറ്റ്സ് ഇവിടെ വൈൻഡ് അപ്പ് ആവുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും എവർഗ്രീൻ ഹിറ്റ്സിലൂടെ മനോഹരമായ പാട്ടുകൾ കേൾക്കാനായിട്ട് ആരും മറക്കരുത്. അതുവരേക്കും കീപ് ഓൺ ലിസണിങ് ടു ആസ് ഫ്രം 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ ആർ ജാൻ ഷാ സൈനിങ് ഓഫ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, മിതമായി നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: Check.
1: It's everything. Cinema.
0: Good afternoon. Welcome to Real Check, the complete movie show. In the theme pole, puttu puttin cinemagalde visheshangalum aayittu da Real Checkil koode illathu RJ Anamikayanu ṭo. Ellaru food okke kazhichu da Real Checkilude nalla attipoli cinema visheshangalokke kelkkanayittu ingane ready aayittirikkunna oru samayam koodiyanu. Etrayokke suspense thrillerukale vechu thookiyalum drishyathinte tattu thaazhnnu thanne irikkumennu nisamshayam parayanayittu saadhikkum alle. George Kuttiyude kudumbathinte moonam varavinaanu nammal malayalikal aakamshayode കാത്തിരുന്നത്. മോഹൻലാൽ എന്ന അതുല്യ നടന്റെ വിസ്മയിപ്പിക്കുന്ന അഭിനയ മുഹൂർത്തങ്ങള്, കൈയടക്കമുള്ള സംവിധാന മികവുമായിട്ട് നമ്മുടെ ജിത്തു ജോസഫ്. അങ്ങനെ ജോർജ് കുട്ടി തന്റെ മൂന്നാം വരവിൽ എത്തുന്ന സമയത്ത് മലയാളികൾക്ക് ലഭിച്ചത് മികച്ചൊരു ഇമോഷണൽ ത്രില്ലർ എക്സ്പീരിയൻസ് ആയിരുന്നു.
2: നിങ്ങൾ എല്ലാവരും ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യണം. പോലീസിനും ഈ സൊസൈറ്റിയിലെ നല്ലൊരു ശതമാനം ആളുകൾക്കും ഈ കേസിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നന്നായിട്ട് അറിയാം.
0: ദൃശ്യത്തിന്റെ മൂന്നാം ഭാഗം മികച്ച ദൃശ്യാനുഭവമായിട്ട് മാറി എന്നത് ക്ലൈമാക്സിന് ശേഷം തിയേറ്ററിലെ പ്രേക്ഷകരുടെ കൈയടികള് ഒരു തെളിവായിട്ട് തന്നെ പറയാം. വളരെ പതുക്കെ കഥ പറഞ്ഞു തുടങ്ങുന്ന രീതിയാണ് ആദ്യ രണ്ട് ഭാഗങ്ങളിൽ എന്നതുപോലെ മൂന്നാം ഭാഗത്തിലും നമ്മുടെ ജിത്തു ജോസഫ് സ്വീകരിച്ചിരിക്കുന്നത്. ജോർജ് കുട്ടിയും റാണിയും മഞ്ജുവിനെയും അനുവിനെയും അറിയാത്ത ഒരു മലയാളിയും ഇല്ലാതെ വരുൺ പ്രഭാകറിനെയും അച്ഛനമ്മമാരായിട്ടുള്ള ഐ ജി ഗീതാ പ്രഭാകറിനെയും പ്രഭാകറിനെയും കാണികൾക്ക് വ്യക്തമായിട്ട് അറിയാം. വരുൺ പ്രഭാകറിന് എന്ത് സംഭവിച്ചു എന്നും ആ കേസ് തനിക്കെതിരെ തിരിയാതിരിക്കാനായിട്ട് ജോർജ് കുട്ടി എന്ത് ചെയ്തുവെന്നും മലയാളികൾക്കും അറിയാം. ഇത്രയൊക്കെ ഡീറ്റെയിൽസ് അറിയാവുന്ന പ്രേക്ഷകർക്കും മുന്നിലേക്ക് സിനിമയുടെ മൂന്നാം ഭാഗവുമായിട്ട് വരാനായിട്ട് ഒരു സംവിധായകനും ചില്ലറ മനക്കരുത്തൊന്നും പോരാ. പക്ഷെ എന്നിട്ടും ഇതേ കഥാപാത്രങ്ങളെ വെച്ച് പുതിയ ആകാംക്ഷകളും പുതിയ കഥാഗതിയുമാണ് ജിത്തു ജോസഫ് അവതരിപ്പിക്കുന്നത്. പക്ഷെ അവസാനത്തെ 40 മിനിറ്റ് പ്രേക്ഷകർക്ക് എഡ്ജ് ഓഫ് ദ സീറ്റ് ത്രില്ലിംഗ് നിമിഷങ്ങൾ സമ്മാനിക്കുകയും മൂന്നോ നാലോ സീനുകളിലെ കാണികളെ കൊണ്ട് കൈയടുപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ് ദൃശ്യ മികവ്. OTT റിലീസായി എത്തിയ ദൃശ്യം 2 കെട്ടിറപ്പുള്ള കഥ കൊണ്ട് ദൃശ്യം 3 ഒരു പടി മുകളിലാണ്. 13 മുമ്പ് ദൃശ്യം തിയേറ്ററിൽ എത്തിയ സമയത്ത് മലയാളികളെ ശ്വാസം അടക്കി പിടിച്ചാണ് സിനിമ കണ്ടു തീർത്തത്. 4 പാസ്സാവാത്ത സിനിമകളെ സ്നേഹിക്കുന്ന കേബിൾ TV കാരനായ സാധാരണക്കാരൻ ജോർജ് കുട്ടി തന്റെ എല്ലാ പരിമിതികളെയും മറികടന്ന് തന്റെ കുടുംബത്തെ സംരക്ഷിക്കുന്നതാണ് നമ്മൾ കണ്ടത്. രാജാക്കാട് പോലീസ് സ്റ്റേഷന് കീഴില് വരുൺ പ്രഭാകറിന്റെ ബോഡി കുഴിച്ചിടുന്ന ബ്രില്യൻസ് ജോർജ് കുട്ടിയിൽ നിന്ന് ആരും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. രണ്ടാം ഭാഗത്തിലെ ജോർജ് കുട്ടിയുടെ സിനിമാ പ്രേമം തുടരുകയാണ്. നാട്ടിലെ തിയേറ്റർ ഉടമയായിട്ട് മാറി. മൂന്നാം ഭാഗം എത്തുമ്പോഴും ജോർജ് കുട്ടിയുടെ സിനിമാ പ്രേമത്തിന് ഒരു തുടർച്ച ഇട്ടിട്ടുണ്ട്. രണ്ടാം ഭാഗത്തിന്റെ ക്ലൈമാക്സിൽ എത്തിച്ച ആ നോവലിനും ഇത്തവണ ഒരു തുടർച്ച ഒരുക്കിയിട്ടുണ്ട്. വരുൺ പ്രഭാകരന്റെ തിരോധാനത്തിന് ശേഷം 6 or 7 വർഷത്തിന് ശേഷമാണ് ദൃശ്യ 3 കാലഘട്ടം. ജോർജ് കുട്ടിയുടെയും കുടുംബത്തിന്റെയും ജീവിതത്തിന് ഇത്രയും വർഷങ്ങളുടെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പോലീസിന് വരുൺ പ്രഭാകർ കേസിലുള്ള താല്പര്യവും നശിച്ചിട്ടുണ്ട്. മക്കളുടെ വിവാഹവും ഉപരിപഠനവും ഒക്കെയായിട്ട് തിരക്കിലാണെങ്കിലും എപ്പോഴെങ്കിലും വരുൺ പ്രഭാകർ എന്ന ഭൂതകാലം തന്നെ വേട്ടയാടുമെന്ന് ജോർജ് കുട്ടിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ ഓരോ ചുവടിലും ശ്രദ്ധാലുവാണ്.
2: ജോർജ് കുട്ടി തന്നെയല്ലേ പറഞ്ഞത് പ്രശ്നങ്ങളൊക്കെ തീർന്നു, ഇനി പേടിക്കാൻ ഒന്നുമില്ലെന്ന്.
3: പോലീസിന്റെ രീതികൾ മുൻകൂട്ടി കണ്ട് കളിക്കുന്ന ഒരാളാണല്ലോ അയാൾ.
4: അപ്പോ പോലീസുകാരും അയാളുടെ ഒരു ഫാനാണ്.
0: ജോർജ് കുട്ടിയുടെ നോർമൽ ജീവിതം സുഗമമായിട്ട് ഒഴുകുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഇന്റർവെൽ പഞ്ചുമായിട്ട് ആദ്യ പകുതി അവസാനിക്കുന്നത്. ആദ്യ പകുതിയിലെ പതിഞ്ഞ താളത്തിന് പകരം പിന്നീട് അങ്ങോട്ട് സിനിമ ഗിയറു മാറ്റി കുതിക്കുകയാണ്. സീറ്റ് ബെൽറ്റ് ഇട്ട് സീറ്റിന്റെ തുമ്പത്തിരിക്കാണ് നമ്മൾ പ്രേക്ഷകര്. വെറും ഒരു 4 ബുദ്ധിയും ഭാഗ്യവുമാണ് ജോർജ് കുട്ടിയെ രക്ഷിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്ത് ജോർജ് കുട്ടി അതിനെ ഇത്തവണയും മറികടക്കുകയാണ്. സസ്പെൻസ് ത്രില്ലർ സംവിധാനം ചെയ്യാൻ മലയാളത്തിൽ തന്നേക്കാൾ മികച്ചൊരു മാസ്റ്റർ ക്രാഫ്റ്റ്മാൻ ഇല്ലെന്ന് ജിത്തു ജോസഫ് വീണ്ടും തെളിയിച്ചുവെന്ന് സിനിമ തീരുമ്പോൾ നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് സാധിക്കും. ജിത്തുവിന്റെ തിരക്കഥ ഒന്നുകൂടി ചെത്തു മിനുക്കിയിരുന്നെങ്കിൽ സിനിമ കുറച്ചുകൂടി ശക്തമായനെ. 159 ആണ് ഈ ഒരു സിനിമയുടെ ഡ്യൂറേഷൻ വരുന്നത്. ജിത്തു സാങ്കേതിക പ്രവർത്തകരെ മാറ്റിപ്പിടിക്കണമെന്ന വിമർശനം ഈയിടെയായിട്ട് കേൾക്കാറുണ്ടായിരുന്നു. എന്നാൽ രതീഷ് കുറുപ്പിന്റെ സിനിമറ്റോഗ്രഫിയും അനിൽ ജോൺസന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഈ ചിത്രത്തിനൊപ്പം ഒട്ടും മുഴച്ചു നിൽക്കാതെ സഞ്ചരിക്കുന്നുണ്ട്. ആൻഡ് ലാലേട്ടിന്റെ കയ്യിൽ ജോർജ് കുട്ടി ഭദ്രമായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ്. തന്റെ കുടുംബത്തിന് വേണ്ടി ഏതറ്റം വരെയും പോവുമെന്ന് ജോർജ് കുട്ടി പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ആ ജോർജ് കുട്ടിയുടെ മനസ്സും ചിന്തകളും കണ്ണീരും വേദനയും ഒക്കെ അതിതീവ്രമായിട്ട് നമ്മുടെ ലാലേട്ടൻ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ. കഥാപാത്രത്തിന് മോഹൻലാൽ നൽകുന്ന വൈകാരികമായിട്ടുള്ള പൂർണ്ണതയാണ് ദൃശ്യം 3 നട്ടൽ എന്ന് പറയുന്നത്. ജോർജ് കുട്ടിയെ അത്രയ്ക്ക് ഉൾക്കൊണ്ടുള്ള ലാലിന്റെ പ്രകടനത്തിൽ ഒരു നിമിഷം പോലും ഇത് ജോർജ് കുട്ടി അല്ലെന്നോ അല്ലെങ്കിൽ ലാലേട്ടനാണെന്നോ കാണികൾക്ക് തോന്നുന്നില്ല. എല്ലാ താരപരിവേഷങ്ങളെയും ലാലിന്റെ ഉള്ളിലെ നടൻ തന്റെ അഭിനയ മികവ് കൊണ്ട് മറികടക്കുന്നതും ഇവിടെയാണ്.
5: അവരെ രക്ഷിക്കാനാണെങ്കിലും ഞാൻ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവരുടെ അച്ഛനൊരു ക്രിമിനലാണ് എന്നൊരു തോന്നലുണ്ടായാൽ.
6: അവരങ്ങനെയൊന്നും ചിന്തിക്കില്ല.
5: ഞാൻ തന്നെ അങ്ങനെ ചിന്തിച്ചു തുടങ്ങി പിന്നല്ലേ.
4: സർ, ഇപ്പഴല്ല നമ്മുടെ പ്രസക്തി. മീഡിയ ഇൻവെസ്റ്റിഗേഷനിലൂടെ ജീവൻ വെച്ച് തെളിയിക്കപ്പെട്ട എന്തോരം കേസുകളുണ്ട് സർ.
5: അവരാരാണെന്ന് മനസ്സിലാക്കാൻ എന്തെങ്കിലും സൂചന തരാം.
0: മീനയും അൻസുബയും എസ്തറും അടങ്ങുന്ന ടീം ജോർജ് കുട്ടി പ്രതീക്ഷയ്ക്കൊത്ത് മികച്ച പെർഫോമൻസ് ആണ് നടത്തുന്നത്. പ്രഭാകരായിട്ട് നമ്മുടെ സിദ്ധിക്കും, ഗീതാ പ്രഭാകരായിട്ട് ആശ ശരത്തും, ഐ ജി തോമസ് ബാസ്റ്റിനായിട്ട് മുരളി ഗോപി മികച്ച 3 വരവ് നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്റർവെല്ലിന് തൊട്ടു മുൻപുള്ള അപ്രതീക്ഷിത കഥാപാത്രത്തിന്റെ വരവാണ് ചിത്രത്തെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഫാമിലി ഇമോഷണൽ ത്രില്ലർ എന്നാണ് ജിത്തു ദൃശ്യം 3 ഭാഗത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. സസ്പെൻസ് പുറത്തു പറയരുതെന്നും അദ്ദേഹം മുൻകൂട്ടി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. കാലം മാറിയിരിക്കുന്നു. ദൃശ്യം 1 ഭാഗം ഇറങ്ങിയ കാലത്ത് ജനിച്ച കുട്ടികൾ ഇന്ന് 10 ക്ലാസ്സിലേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുകയായിരിക്കും. ഈ കാലത്തിനിടയ്ക്ക് മലയാളിക്ക് സിനിമ ആസ്വാദനത്തിൽ സംഭവിച്ച മാറ്റത്തെ ജിത്തു ജോസഫ് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് ദൃശ്യം 3 ആകർഷകമാക്കുന്നത്. എന്തായാലും 4 ഭാഗത്തേക്ക് ശക്തമായിട്ടുള്ള ഒരു തിരി കൊളുത്തിയിട്ടാണ് സിനിമ അവസാനിക്കുന്നത്. എല്ലാം അവസാനിച്ചുവെന്ന് ജോർജ് കുട്ടി പറയുമ്പോഴും ഒന്നും തീർന്നിട്ടില്ലെന്നും 4 ഭാഗവുമായിട്ട് ജോർജ് കുട്ടി വീണ്ടും വരുമെന്ന് പ്രേക്ഷകർക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. എന്തായാലും 3 വരവിലും ഒരു ദൃശ്യ വിരുന്ന് തന്നെയാണ് ലാലേട്ടന്റെ ദൃശ്യം 3 എന്ന സിനിമ സമ്മാനിക്കുന്നത്. ഈ ഒരു സിനിമയിൽ ഒരു മനോഹരമായിട്ടുള്ള പാട്ടാകട്ടെ ഇനി റീൽ ചെക്കിൽ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

ഒരു കംപ്ലീറ്റ് സിനിമാ ഫാമിലിയിൽ നിന്നും വന്ന് തന്റേതായ അഭിനയശാരദ കൊണ്ട് മലയാള സിനിമയിൽ ഇടം നേടിയ അഭിനേതാവ്. തീവ്രം, അയ്യപ്പനും കോശിയും, വിലായുത് ബുദ്ധ, ലളിതം സുന്ദരം തുടങ്ങിയ നിരവധി സിനിമകളിലൂടെ മലയാള സിനിമാ ആസ്വാദകരുടെ പ്രിയങ്കരനായ നടൻ അരുൺ മോഹൻ എത്തുന്നു ആശ്രയ FM 90 RJ ശ്രീശാന്തിനൊപ്പം.

0: check.
1: It's everything. Cinema.
0: മൂവിയിലെ കുറിച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ റിയൽ ചെക്ക് ദ കംപ്ലീറ്റ് മൂവി ഷോ വിത്ത് മീ ആർ ജെ അനാമിക. പുതു പുത്തൻ കലക്കൻ സിനിമകളുടെ വിശേഷങ്ങളാണ് റിയൽ ചെക്കിൽ. ഈ പബ്ലിക്കിന് പ്രീമിയർ ഷോ വെച്ച് സിനിമ റിലീസ് ചെയ്യാനായിട്ട് ചില്ലറ ധൈര്യം പോരാ. അതും നവാഗതനായിട്ടുള്ള ഒരാളുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ഒരു സിനിമ. അരുൺ അനിരുദ്ധൻ സംവിധാനം ചെയ്ത അതിരടിക്ക് അത്തരമൊരു ആത്മവിശ്വാസം നൽകുന്നത് ആ സിനിമയ്ക്കൊപ്പം ചേർന്ന് നിൽക്കുന്നവരുടെ പേരുകളാണ്. ബേസിൽ ജോസഫ്, ടൊവിനോ തോമസ്, വിനീത് ശ്രീനിവാസൻ. ആ സംഘത്തിന്റെ ആരാധകർക്ക് ആറാടാനുള്ളതെല്ലാം ഒന്നിച്ചു ചേർത്തൊരു സിനിമയാണ് അതിരടി.
2: രണ്ടു വർഷമായിട്ട് മുടങ്ങി കിടക്കുന്ന ആരോൺ ബസ് ഞാൻ ഏറ്റെടുത്ത് നിർത്തിയാൽ എന്റെ കേപ്പബിലിറ്റി നമുക്ക് മനസ്സിലാക്കും.
3: മുടങ്ങി കിടക്കുന്ന ബെസ്റ്റ് എടുത്താൽ നീ ജഗന്നാഥൻ.
0: ലോജിക്കൊന്നും നോക്കാതെ ഒരു ഓണത്തിൽ കണ്ടിരിക്കാവുന്ന ഒരു സെലിബ്രേഷൻ മൂവി. ബേസിൽ ജോസഫിന്റെ ഔട്ട് ആൻഡ് ഔട്ട് ഷോ ആണ് അതിരടി എന്ന സിനിമ. ഈ ഒരു സിനിമയിലെ താരം അവതരിപ്പിക്കുന്ന സാം കുട്ടി എന്ന സാം ബോയ് അമിത ആത്മവിശ്വാസത്തിന് കൈയും കാലും വെച്ച ഒരു ക്യാരക്ടറാണ് കേട്ടോ. എന്നാൽ വെറും ഷോ ഓഫ് കഥാപാത്രമായിട്ട് ഒതുങ്ങുന്നില്ല ബേസിലിന്റെ സാം ബോയ്. അഴുക്കച്ചക്കൻ എന്ന് പരിഹസിച്ചിരുന്നവരെ കൊണ്ട് അത്ര അഴുക്കച്ചക്കനൊന്നുമല്ല എന്ന് പറയിപ്പിച്ചെടുക്കാനായിട്ട് സാം ബോയ് നടത്തുന്ന വലിയൊരു പണിയുണ്ട്. അതാണ് ഈ ഒരു സിനിമയുടെ ആകെ തുക. ഒരു എഞ്ചിനീയറിംഗ് കോളേജ്, അവിടെ മുടങ്ങിക്കിടക്കുന്ന ഒരു കോളേജ് ഫെസ്റ്റ്. അത് ഏറ്റെടുത്ത് നടത്താനായിട്ട് അഹോരാത്രം പരിശ്രമിക്കുന്ന ഒരു യുവാവ്. അയാളെ വേട്ടയാടുന്ന ഭൂതകാലം. ആറാം തമ്പുരാൻ സിനിമയുടെ കഥാന്തവിനെ ഒരു ജെൻസി സെറ്റപ്പിൽ പുനരവതരിപ്പിച്ചിരിക്കുകയാണെന്ന് തോന്നിപ്പിക്കും വിധമാണ് അതിരടിയുടെ പ്രമേയവും അവതരണവും. അതിനെ കംപ്ലീറ്റ് ഫൺ എന്റർടൈനർ ആക്കുന്നത് ബേസിൽ ജോസഫ് തന്നെയാണ്. എന്നാൽ സിനിമയിലെ മാസ് എലമെന്റ് വർക്ക് ചെയ്യുന്നത് ടൊവിനോ തോമസ് അവതരിപ്പിക്കുന്ന തോട്ടക്കുട്ടൻ അഥവാ ശ്രീകുട്ടൻ വെള്ളയാണി എന്ന കട്ട ലോക്കൽ ഗുണ്ടയുടെ കഥാപാത്രം. ത്തിലൂടെ ഇമോഷണൽ എലമെന്റ് ലീഡ് ചെയ്യുന്നത് വിഷ്ണു അഗസ്റ്റയുടെ കഥാപാത്രവുമാണ്. സർപ്രൈസ് ഫണ്ണായിട്ട് നമ്മുടെ വിനീത് ശ്രീനിവാസനും ഷാൻ റഹ്മാനും കൂടി കളന്നെറിയുന്ന സമയത്ത് അതിരടിയുടെ ഫൺ മോഡ് ടോപ്പ് ഗിയറിലേക്ക് എത്തുന്ന ഒന്നുകൂടിയാണ്. വിനീത് ശ്രീനിവാസനെയും ഷാൻ റഹ്മാനെയും ഒരു വശത്ത് നമ്മൾ ട്രോളുമ്പോഴും അവരുടെ സിനിമകളിലെ റെഫറൻസുകൾ വിദഗ്ധമായിട്ട് സിനിമയിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പെർഫോമൻസിൽ ആദ്യം കൈയടി നേടുന്നത് ബേസിൽ ജോസഫ് തന്നെയാണ്. എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിട്ട് വിശ്വസനീയമായിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് നമ്മുടെ താരം കാഴ്ചവെച്ചിരിക്കുന്നത് കേട്ടോ. ഈ കഥാപാത്രത്തിനായിട്ട് ചെയ്തിട്ടുള്ള ബോഡി ട്രാൻസ്ഫോർമേഷൻ സിനിമയിൽ മിഴിവോടെ തന്നെ കാണാനായിട്ട് സാധിക്കും. കോളേജിലെ 4 വർഷങ്ങൾക്കിടയിൽ ആ കഥാപാത്രത്തിന് ശാരീരികവും മാനസികവുമായിട്ട് സംഭവിക്കുന്ന മാറ്റങ്ങളെ നല്ല രീതിയിൽ ബേസിൽ അവതരിപ്പിച്ചിട്ടുണ്ട്.
4: ഈ ഫെസ്റ്റ് നടന്നുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? അല്ലെങ്കിൽ ഫെസ്റ്റ് നടക്കുന്നോണ്ട് ഒരുപാട് ഗുണങ്ങൾ. ഇത്തട്ടിന്റെ ക്ലാസ് കട്ടിയാ സ്പോൺസേഴ്സിനെ പഠിക്കാൻ കറങ്ങി
5: നടക്കാം.
6: ഈ ഫെസ്റ്റിന് വേണ്ടി സ്വന്തം പഠനം പോലും മാറ്റി വെച്ച് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട സാൻകുട്ടിയാണ്.
0: അതേസമയം തന്നെ പ്രകടനത്തിൽ ഞെട്ടിക്കുന്നത് നമ്മുടെ ടൊവിനോ തോമസ് ആണ് കേട്ടോ. പക്ക ട്രിവാൻഡ്രം സ്ലാങ്ങിലെ കട്ട ലോക്കൽ ആയിട്ടൊരു ടെറർ ഫീൽ എടുപ്പിക്കാനായിട്ട് നമ്മുടെ ടൊവിനോ തോമസിന് കഴിഞ്ഞിട്ടുണ്ട്. നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമാണെങ്കിൽ പോലും ആ കഥാപാത്രത്തിന് കൃത്യമായിട്ട് സ്പേസ് നൽകുന്ന ഒരു സിനിമ കൂടിയാണ് അതിരടി. ടൊവിനോയുടെ ഇടി മാത്രമല്ല രസികൻ പാട്ടുകളും ആരാധകർക്ക് നല്ലൊരു വിരുന്ന് സമ്മാനിക്കുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. അതിരടിയുടെ ഹൃദയം വിഷ്ണു അഗസ്റ്റ്യ അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ്. കോളേജ് പഠനകാലത്ത് അയാൾക്ക് ഉണ്ടാകുന്ന ട്രോമ എങ്ങനെയാണ് അയാളെ മാറ്റിമറിക്കുന്നതെന്ന് ഹൃദ്യമായിട്ട് അടയാളപ്പെടുത്തുന്നുണ്ട് ഈ ഒരു സിനിമ. ദർശന രാജേന്ദ്രനുമായിട്ട് വളരെ കുറച്ച് സീൻസ് മാത്രമേ ഈ സിനിമയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷേ അവര് തമ്മിലുള്ള ആ ഒരു ആത്മബന്ധം, കണക്ഷൻ അത്രയും കുറഞ്ഞ സീനുകളിൽ തന്നെ ആഴത്തിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. അതിന് കാരണം ഇരുവരുടെയും മികച്ച പെർഫോമൻസ് തന്നെയാണ് കേട്ടോ. ചെറുതാണെങ്കിലും മനോഹരം എന്ന് വിളിക്കാൻ കഴിയുന്ന നല്ല മുഹൂർത്തങ്ങൾ സമ്മാനിക്കുന്ന ചിലരുണ്ട് ഈ ഒരു സിനിമയിൽ. അതിൽ മുൻപിൽ നിൽക്കുന്നത് ബേസിലിന്റെയും ദർശനയുടെയും ഒക്കെ അച്ഛന്മാരായിട്ട് അഭിനയിക്കുന്ന താരങ്ങളാണ് കേട്ടോ. വേട്ടമൃഗം നല്ല തീമാണ് എന്ന ഡയലോഗിലൂടെ റൈഫൽ ക്ലബിലെ കൈയടി നേടിയിട്ടുള്ള കിരൺ പീതാംബരനാണ് ദർശനയുടെ അച്ഛനായിട്ട് എത്തുന്നത് കേട്ടോ. വിഷ്ണു അഗസ്റ്റയുടെയും ബേസിലിന്റെയും അച്ഛനായിട്ട് എത്തുന്നത് വിഖ്യാത

0: കാഴ്ചവെക്കുന്നത്.
1: പക്ഷെ അനിയ, വില്ലന്മാർക്ക് കൈയടി കിട്ടുന്ന കാലമാണ്.
2: മോണ്ടിപ്പിച്ച് കളിക്കേണ്ട ആളാണോ അവൻ? ക്രിമിനലാണോ അവൻ? ക്രിമിനല.
3: ഊമാനം പൂത്തുലഞ്ഞേ
2: ആനകുണ്ടാണോ അവർ? ആനകുണ്ട.
3: മിഴികൾ നനയല്ലേ
0: കണ്ട കാലം തൊട്ട് പറയും നീ അടിക്കണതല്ല മാസം.
4: ഉത്സവത്തിന്റെ ഭാഗമായി നമ്മളൊരു കുഞ്ഞു കലാപരിപാടി ഒരുക്കിയിട്ടുണ്ട്.
5: പരിപാടി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ
6: ഇന്ന് വൈകിട്ട് കൃത്യം 8 മണിക്ക്.
0: ആൻഡ് സിനിമയിലെ പ്രത്യക്ഷപ്പെട്ടില്ലെങ്കിലും ഡയലോഗിലെ പരാമർശത്തിലൂടെ ധ്യാൻ ശ്രീനിവാസനും കൈയിട് നേടുന്നുണ്ട്. പ്രേക്ഷകർക്ക് ഗംഭീര സർപ്രൈസ് ആയിട്ടൊരു ജെൻസി താരവും സിനിമയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. സെറിൻ ഷിഹാബ്, ജിയോ ബേബി, ശേഷ ഷെരീഫ്, റീന ഇന്ദ്രയാനി, ബേസലിന്റെ ഫ്രണ്ട് ആയിട്ട് വരുന്ന പരശു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ള യുവ നടൻ എന്നിങ്ങനെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരുപാട് പേരുണ്ട് ഈ ഒരു സിനിമയിൽ. പടയോട്ടം, മിന്നൽ മുരളി എന്നീ സിനിമകളുടെ തിരക്കഥാകൃത്തായിരുന്ന അരുൺ അനിരുദ്ധിന്റെ ആദ്യ സംവിധാന സംരംഭം കൂടിയാണ് അതിരടി എന്ന സിനിമ. വലിയ താരനിര പിന്തുണയ്ക്കാനായിട്ട് കരുത്തുള്ള നിർമ്മാതാക്കളെ, ഇൻഡസ്ട്രിയിലെ മികച്ച ടീം, ഇത്രയൊക്കെ അനുകൂല ഘടകങ്ങൾ ഉണ്ടായിട്ടും ശരാശരി ഫൺ സിനിമയിൽ ഒതുങ്ങുകയാണ് അതിരടി എന്ന് തന്നെ പറയാം. പോൾസൺ സക്രിയും സംവിധായകനായിട്ടുള്ള അരുൺ അനിരുദ്ധിനും ചേർന്നിട്ടാണ് ഈ ഒരു സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. സാമുവൽ ഹെൻറിയാണ് ക്യാമറ ചെയ്തിരിക്കുന്നത് കേട്ടോ. ക്യാമ്പസും ഉത്സവവും കോളേജ് ഫെസ്റ്റും മഡ് റേസും കാർ റേസും നല്ല രസമായിട്ട് തന്നെ പകർത്തി വെച്ചിട്ടുണ്ട് സാമുവൽ. ചമൻ ചാക്കോ ആണ് ഈ സിനിമയ്ക്ക് വേണ്ടി എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ആൻഡ് മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്തിരിക്കുന്നത് വിഷ്ണു വിജയാണ്. പഴയതും പുതിയതുമായിട്ടുള്ള പാട്ടുകളെ നല്ല രീതിയിൽ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട് വിഷ്ണു. രാമകഥ ഗാനലയം എന്ന പാട്ടൊക്കെ വേറെ ലെവലിലാണ് സിനിമയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരേ പാട്ടിനെ ട്രോൾ മെറ്റീരിയലായിട്ടും ഷോ സ്റ്റീലറായിട്ടും അവതരിപ്പിക്കുന്ന ഇന്ദ്രജാലവും സിനിമയിൽ ആസ്വദിക്കാനായിട്ട് സാധിക്കും. പക്കാ ക്യാമ്പസ് സിനിമയുടെ ടെംപ്ലേറ്റിൽ നിന്ന് മാറി നിൽക്കുന്ന ഒന്നാണെങ്കിലും ക്യാമ്പസ് ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുള്ളവർക്ക് കണക്ട് ചെയ്യുന്ന ഒരുപാട് എലമെന്റ്സ് ഈ ഒരു അതിരടി എന്ന സിനിമയിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊത്ത് അടിച്ചു പൊളിച്ച് കാണാൻ പറ്റുന്ന ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ് അതിരടി. അപ്പോ ഈ സിനിമയിലെ കുറിച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേൾക്കാം ഇനി റിയൽ ചെക്കിൽ.

0: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
1: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: Check.
1: It's everything. Cinema.
0: അതിനിടെ ഇന്ന് സിനിമയിലെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ റിയൽ ചെക്ക് ദി കംപ്ലീറ്റ് മൂവി ഷോ വിത്ത് മീ ആർ ജെ അനാമിക. പുതു പുത്തൻ കലക്കിൻ സിനിമകളുടെ വിശേഷങ്ങളാണ് റിയൽ ചെക്കിൽ. പ്രെഡിക്റ്റബിൾ അല്ലാത്ത സിറ്റുവേഷൻസിലൂടെ സാമാന്യ ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന സിനിമകൾക്ക് പ്രേക്ഷകർക്കിടയിൽ വലിയ സ്വീകാര്യത കിട്ടിയിട്ടുണ്ടല്ലേ. ഒരു ത്രില്ലർ സിനിമയുടെ വിഷയത്തെ തീരുമാനിക്കുന്ന ഫാക്ടറും ഇത് തന്നെയാണ്. പ്രേക്ഷകർക്ക് ഒരു തരത്തിലും പിടിത്തരാത്ത മെഡിക്കൽ ത്രില്ലർ ചിത്രമാണ് നവാഗതനായിട്ടുള്ള അഭിലാഷ് ആർ നായർ രചനയും സംവിധാനവും നിർവഹിച്ച് സിജു വിൽസൺ, അശ്വിൻ കുമാർ, ജഗദീഷ്, ദൃശ്യ രഘുനാഥ്, കൃഷ്ണ കുറുപ്പ് തുടങ്ങിയവർ പ്രധാന താരങ്ങളായിട്ടുള്ള ഡോസ് എന്ന സിനിമ.

0: ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ക്രൈമും അതിനെ ചുറ്റുപറ്റിയുള്ള അന്വേഷണങ്ങളും അവയുടെ നിഗൂഢതകളുമാണ് ഡോസ് എന്ന സിനിമ കൈകാര്യം ചെയ്യുന്ന ടോപ്പിക്. അവിടെ നടക്കുന്ന മരണങ്ങളെ അസ്വാഭാവികത അന്വേഷിച്ചു പോകുന്ന ഈ ഒരു സിനിമ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സൈക്കോളജിക്കൽ ആസ്പെക്ടുകളിലൂടെയും സഞ്ചരിക്കുന്നുണ്ട്. ഡോക്ടർ പ്രകാശ് ഒരു പൾമനോളജിസ്റ്റ് ആണ്. ഭാര്യ രാഗിത ശ്വാസകോശ രോഗവുമായിട്ട് മല്ലിടുന്ന ഒരാളും. ഡോക്ടർ അരുന്ധതി പ്രകാശിന്റെ അതേ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന കാർഡിയോളജി സർജനാണ്. പ്രകാശും അരുന്ധതിയും മുൻപ് പ്രണയിച്ചിരുന്നവരും ചില കാരണങ്ങളെ കൊണ്ട് പിരിയേണ്ടി വന്നവരുമാണ് കേട്ടോ. ഇരുവരും തങ്ങളുടെ പഴയ കാലത്തിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുന്നതിനിടയിൽ അവർ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിരവധി സംഭവങ്ങൾ നടക്കുകയാണ്. ഒന്നിലധികം രോഗികൾ സമാനമായിട്ടുള്ള രീതിയിൽ മരണപ്പെടുന്നതും ഇതിന് പിന്നാലെയുള്ള അന്വേഷണങ്ങളുമാണ് ഡോസ് എന്ന സിനിമ പറയുന്നത്. ഒരു തരത്തിലും പിടിത്തരാത്ത തിരക്കഥയ്ക്ക് അഭിനേതാക്കളുടെ പ്രകടനങ്ങളും മികവ് കൂട്ടുന്നുണ്ട്. ഡോക്ടർ പ്രകാശ് ആയിട്ട് നമ്മുടെ സിജു വിൽസണും അരുന്ധതി ആയിട്ട് ദൃശ്യം എത്തുന്നുണ്ട് കേട്ടോ. കൃഷാകുറുപ്പാണ് രാഗിതയുടെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ആന്റി സിനിമയിലെ അശ്വൻ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആയിട്ട് എത്തിയിട്ടുണ്ട്. അയാൾ കണ്ടെത്തുന്ന കാര്യങ്ങളാണ് ഹോസ്പിറ്റലിലെ ദുരൂഹ മരണങ്ങളുടെ ചുരുളടിക്കുന്നത് കേട്ടോ. അയാളുടെ കണ്ടെത്തലുകൾക്കൊപ്പം തന്നെ മാത്രമേ പ്രേക്ഷകർക്കും അതിലേക്ക് എത്താനാകൂ എന്നതാണ് ഈ ഒരു സിനിമയുടെ വിജയം.
1: ഹലോ, മെഡിക്കൽ സിറ്റി ഹോസ്പിറ്റൽ.
2: എനിക്ക് തന്നോടൊന്നും സംസാരിക്കാനില്ല.
3: I'm not trying to dig up our past.
4: നീ പറഞ്ഞ ഒരു സ്പെസിഫിക് കോമ്പൗണ്ട് അതിനകത്തുണ്ട്. എന്താണ്
0: പ്ലേസ് ചെയ്യാനായിട്ടുള്ള പശ്ചാത്തലം ഒരുക്കുകയാണ് ആദ്യ പകുതിയിൽ നമ്മുടെ സംവിധായകൻ. പതുക്കെ തുടങ്ങി സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുമ്പോഴാണ് സിനിമ അതിന്റെ മൊമെന്റം ഷിഫ്റ്റ് ചെയ്യുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ദിശകളിലേക്ക് പ്രേക്ഷകരെ നയിക്കാനായിട്ട് പല ട്രാക്കുകൾ സ്വീകരിച്ചിട്ടുണ്ട് ഈ സിനിമയുടെ തിരക്കഥ. ത്രില്ലർ ഗണത്തിൽ പെടുത്താവുന്ന സിനിമകളുടെ കുത്തൊഴുക്കുള്ള മലയാള സിനിമയിൽ പുതിയൊരു പരീക്ഷണമാണ് ഡോസ് എന്ന സിനിമ സ്വീകരിച്ചിരിക്കുന്നത്. ആൻഡ് വിഷ്ണുപ്രസാദ് ആണ് ഈ സിനിമയ്ക്ക് വേണ്ടി DOP ചെയ്തിരിക്കുന്നത്. ശ്യാം ശശിധരൻ ആണ് എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത്. സീനുകൾക്ക് പ്രാധാന്യം നൽകി ഒരുക്കിയിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ കഥാഗതിയെ കൃത്യമായിട്ടുള്ള ഇമ്പാക്റ്റോടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഗോപി സുന്ദറാണ് കേട്ടോ. മെഡിക്കൽ മേഖലയിൽ നടക്കുന്ന സാധാരണമെന്ന് തോന്നാവുന്ന സംഭവങ്ങളെ അസ്വാഭാവികതകളെ കുറിച്ചുകൂടി ചിന്തിപ്പിക്കുന്നുണ്ട് ഡോസ് എന്ന സിനിമ.
5: പോസ്റ്റ്മോർട്ടത്തിൽ പോലും ട്രേസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഐ ഫിനിഷ് യു ഓഫ്.
6: മനുഷ്യൻ ജീവൻ തേടി വരുന്ന ഇടം, അവിടെ മരണം വിധിക്കുന്നവൻ ആരായാലും ഇരുട്ടിൽ മറിഞ്ഞിരിക്കാൻ പാടില്ല. കണ്ടെത്തണം. Darkness has ruled long enough. Now it's time for justice.
0: മടുപ്പിക്കാതെ ഒരു സസ്പെൻസ് ത്രില്ലർ കാണാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് എന്തായാലും ഡോസ് ഒരു അടിപൊളി സിനിമ തന്നെയായിരിക്കും. അപ്പോൾ വിചാരങ്ങൾക്കപ്പുറം സസ്പെൻസുകളെ കോർത്തിണക്കിയിട്ടുള്ള മെഡിക്കൽ ത്രില്ലറാണ് ഡോസ് എന്ന സിനിമ എന്ന് വേണമെങ്കിൽ പറയാട്ടോ. ഈ സിനിമയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണ് ഇനി റിയൽ ചിക്കിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90.9 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: Check.
1: It's everything. Cinema.
0: Once again, welcome back to Real Check, the complete movie show with me, RJ Anamika. പുതു പുതിൻ സിനിമകളുടെ വിശേഷങ്ങളാണ് റിയൽ ചെക്കിൽ. ജയൻ ആനിക്കാട് രചനയും സംവിധാനവും നിർവഹിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് തിരക്കിനിടയിൽ അല്പനേരം.
2: പെൺകുട്ടികളുടെ അമ്മ എന്ന് പറഞ്ഞാൽ അവരുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കണം.
3: എന്നിട്ടുമാണ് എനിക്ക്
4: അവനെ കുറിച്ച് ഓർക്കാനുള്ള ടെൻഷൻ വേണ്ട.
5: നിങ്ങൾക്ക് ഇതെന്നെ തന്നെ കാണാം മനുഷ്യ.
6: അപ്പത്തെ
5: ആ നിൽക്കുന്നവന്റെ അച്ഛനമ്മയാണ്.
0: ആർട്സ് പ്രൊഡക്ഷൻ ഹൗസ്, നിലാവ് ക്രിയേഷൻസിന്റെ ബാനറിലെ ടൗൺസ് അലക്സ്, രവി പട്ടാമ്പി എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ഒരു സിനിമയാണ് ഇത്. ഒരു പ്രദേശത്ത് താമസിക്കുന്ന നാല് ഫാമിലി ജീവിതത്തിലെ വ്യത്യസ്ത അനുഭവങ്ങളിലും മുന്നോട്ടു പോകുന്ന ഇവരുടെ ടീനേജ് പ്രായത്തിലെത്തുന്ന ഒരേ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, അവരുടെ കഥയാണ് ഈ സിനിമ പറയുന്നത് കേട്ടോ. എത്ര തിരക്കുണ്ടെങ്കിലും മാതാപിതാക്കൾ അല്പസമയം കുട്ടികളോടൊപ്പം ചെലവഴിക്കണം എന്ന ശക്തമായ താക്കീത് സമൂഹത്തിന് നൽകുന്ന പ്രമേയമാണ് ഈ സിനിമയിലേത്. നിരഞ്ജൻ, നവൻലാൽ, അനിരുദ്ധ്, ശിവാനി എന്നീ പുതുമുഖങ്ങളായ ടീനേജ് അഭിനേതാക്കളോടൊപ്പം തന്നെ അജിത് കൂത്താട്ടുകുളം, സുനിൽ രാജ്, സിറിൽ, പ്രദീപ് നെയ്യാറ്റിൻകര, ആശാ രാജ്, മുരളി കുട്ടമ്പുഴ, ശ്രീകണ്ഠൻ മാരാരിക്കുളം, നിത്യ എ മേനോൻ, ദേവിക എന്നിവരും അഭിനയിക്കുന്നുണ്ട്. ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഡിഒപി ആൻഡ് എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് ടൗൺസ് അലക്സ് ആണ് കേട്ടോ. ആൻഡ് മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്തിരിക്കുന്നത് മനു രമേശനാണ്.
7: ഇനിയാണ് നീ കാണിച്ചു കൊടുക്കണം.
8: അതന്നെ സംഭവം പേടിക്കാൻ.
9: ഇനി ഒരാൾക്കും ഈ ഗതി ഉണ്ടാവരുത്.
10: പിന്നെ ഒരു രസം കൂടി ഉണ്ടായി.
11: എല്ലാ വർഷവും നിലനിർത്തി പോരുന്ന ഒന്നാം സ്ഥാനം.
12: ഒരിക്കലെങ്കിലും നിങ്ങൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കണം.
13: പെൺകുട്ടിയ, അത് മറക്കരുത്.
14: നിന്റെ വീട്ടിലൊരുത്തന്നെയല്ല, നീ അവനെ തന്നെ ഉപദേശിക്കുന്നേ.
0: അപ്പൊ കുട്ടികളുടെ കഥയുമായിട്ട് എത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണ് തിരക്കിനിടയിൽ അല്പനേരം. റിയൽ ചെക്കിലൂടെ ഇനിയും സിനിമാ വിശേഷങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് പറയാനായിട്ടുണ്ട്. സഖ്യ ഫോൺ ലിസണിംഗ് ടു ആസ്ട്രിയ എഫ് എം 90.9 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: check.
1: It's everything cinema.
0: ഒരുപാട് പെൺകുട്ടികളുടെ ഒരു സൂപ്പർ ഹീറോ ആയിരുന്നു നമ്മുടെ രാംചരൺ അല്ലേ. ധീര സിനിമ ഇറങ്ങിയ സമയത്ത് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ഓളം, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഓളം ഒന്നും അത്രയും ചെറുതല്ല. ആ ഒരു നീണ്ട ഹെയർ സ്റ്റൈൽ ഒക്കെ നമ്മളെയൊക്കെ ഒരുപാട് ആകർഷിച്ച ഒന്നായിരുന്നു. എന്റെയും ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സൂപ്പർ ഹീറോ തന്നെയാണ് നമ്മുടെ രാംചരൺ. ഈ രാംചരണെ കുറിച്ച് ഇപ്പോൾ പറയാനുള്ള ഒരു കാരണമുണ്ട്. നമ്മുടെ രാംചരൺ നായകനായിട്ട് അഭിനയിക്കുന്ന ഏറ്റവും പുതിയ പാൻ ഇന്ത്യൻ മൂവിയാണ് വെത്തി.
2: Entering tunnel number 13.
3: Nirte!
4: Sir, emergency!
5: ഇവിടെയുള്ളവരുടെയൊക്കെ ഫേവറേറ്റ് പ്ലേ വെവ്വേറെ ആണെങ്കിലും അവരുടെയൊക്കെ ഫേവറേറ്റ് പ്ലെയർ മാറുന്നില്ലല്ലോ. പെത്തി, അത് ഈ നാട്ടിലേതെങ്കിലും ദൈവത്തിന്റെ പേരാ?
6: എന്റെ ഫേവറേറ്റ് ക്രിക്കറ്റർ പെത്തിയാ സാർ.
0: 2026 ജൂൺ 4 ഈ സിനിമ ആഗോള തലത്തിൽ തിയേറ്ററുകളിലേക്ക് എത്താനായിട്ട് പോകുന്നത് കേട്ടോ. ദേശീയ അവാർഡ് ജേതാവായിട്ടുള്ള ബുജി ബാബുസന സംവിധാനം ചെയ്യുന്ന ഈ സിനിമ വൃത്തി സിനിമാസിന്റെ ബാനറിൽ വെങ്കട സതീഷ് കിലാരു ആണ് നിർമ്മിച്ചിരിക്കുന്നത്. മൈത്രി മൂവി മേക്കേഴ്സ്, സുകുമാർ റൈറ്റിംഗ്സ് എന്നിവർ ചേർന്നാണ് ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രം അവതരിപ്പിക്കുന്നത് കേട്ടോ. മുംബൈയിലെ ജിയോ വേൾഡ് ഡ്രൈവിൽ വെച്ചാണ് ഈ ഒരു സിനിമയുടെ ട്രെയിലർ ലോഞ്ച് നടന്നിട്ടുണ്ടായിരുന്നത്. സിനിമയുടെ ട്രെയിലറിന്റെ തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി പതിപ്പുകളും പുറത്തു വന്നിട്ടുണ്ട് കേട്ടോ. ചിത്രത്തിലെ ടൈറ്റിൽ കഥാപാത്രമായിട്ടുള്ള പെത്തി ആയിട്ടാണ് നമ്മുടെ രാംചരൺ വേഷം ഇട്ടിരിക്കുന്നത്. ക്രിക്കറ്റ്, ഗുസ്തി, ഓട്ടം എന്നിവയിലെ അഗ്രകണ്ണിനായിട്ടുള്ള ഒരു യുവാവിനെയാണ് നമ്മുടെ രാംചരൺ അവതരിപ്പിച്ചിട്ടുള്ളത്. ആക്ഷൻ, ഡ്രാമ, റൊമാൻസ്, ത്രിൽ എന്നിവയെല്ലാം കൃത്യമായിട്ട് കോർത്തിണക്കിയാണ് ഈ സിനിമയുടെ കഥ പറയുന്നത്. അഞ്ചത് മാത്രമല്ല, ക്രിക്കറ്റ്, ഗുസ്തി, ഓട്ടം എന്നിവയ്ക്കും ചിത്രത്തിന്റെ കഥാഗതിയിലെ നിർണായകമായിട്ടുള്ള സ്ഥാനമുണ്ട്.
7: ആകാശത്തുള്ള നക്ഷത്രങ്ങളെ ഭൂമിയിലേക്ക് പൊഴിഞ്ഞു വീഴുന്നു നീ കേട്ടിട്ടില്ലേ? അതിൽ വരണ എന്ന് ഈ വിജയനഗരത്തിൽ ഒന്ന് വീണു
8: വേണം.
9: ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ മറ്റടുത്ത ഉപദേശമൊന്നും എന്നോട് വേണ്ട.
10: എങ്ങനെ മണകുടാഞ്ചനായിട്ട് നടന്നു?
8: അയ്യോ, പെമ്പിള്ളരായെന്നൊന്നും പറയാൻ പാടില്ല മോളെ.
10: മാറടാ മോനെ.
0: ആരാധകരെ ത്രസിപ്പിക്കുന്ന ആക്ഷൻ സീൻസ് ആയിരിക്കും ഈ ഒരു സിനിമയുടെ ഹൈലൈറ്റ് കേട്ടോ. ചിത്രത്തിനായിട്ട് നമ്മുടെ രാംചരൺ നടത്തിയിട്ടുള്ള വമ്പൻ ശാരീരിക പരിവർത്തനം അവതരിപ്പിക്കുന്ന ക്ലിംസ് വീഡിയോ അടുത്തിടെ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. ബോളിവുഡ് താരം ജാൻവി കപൂർ ആണ് ഈ സിനിമയിലെ നായികയായിട്ട് എത്തിയിട്ടുള്ളത് കേട്ടോ. കന്നഡ സൂപ്പർ താരമായിട്ടുള്ള ശിവരാജ് കുമാറും ഈ സിനിമയിലെ ഒരു നിർണായകമായിട്ടുള്ള കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. രാംചരൺ, ശിവരാജ് കുമാർ ടീം ആദ്യമായിട്ട് ഒന്നിക്കുന്ന സിനിമ കൂടിയാണ് പെത്തി. ബോളിവുഡ് താരം ദിവ്യേന്ദു ശർമ്മ, ജഗപതി ബാബു, ബോബൻ ഇറാനി എന്നിവരാണ് സിനിമയിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ആൻഡ് എ ആർ റഹ്മാൻ സാറാണ് ഈ സിനിമയ്ക്ക് വേണ്ടി മനോഹരമായിട്ടുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്.
7: കളികൾ എനിക്ക് മത്സരം മാത്രമായിരുന്നില്ല. പോരാട്ടം കൂടിയായിരുന്നു സാർ.

നേരത്തെ റിലീസ് ആയിട്ടുള്ള സോങ്സ് എല്ലാം ഇതിനോടകം തന്നെ സൂപ്പർ ഹിറ്റുകളായിട്ട് അല്ലെങ്കിൽ ട്രെൻഡ് സെറ്ററുകളായിട്ട് മാറിയിട്ടുണ്ട്. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക്, ടൈറ്റിൽ ക്ലിംസ് എന്നിവയും സോഷ്യൽ മീഡിയയിലെ വലിയ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പാൻ ഇന്ത്യൻ റിലീസ് ആയിട്ടാണ് ഈ സിനിമ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്താനായിട്ട് ഒരുങ്ങുന്നത്. എന്തായാലും പെത്തി എന്ന സിനിമയിലെ ഒരു സൂപ്പർ ഹിറ്റ് പാട്ട് കേൾക്കാം ഇനി റിയൽ ചെക്കിൽ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 to June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: You are listening to Ashray FM 90, Nadinuppam, Natargopam.
1: ഒരു കംപ്ലീറ്റ് സിനിമ ഫാമിലിയിൽ നിന്നും വന്ന് തന്റേതായ അഭിനയശാരത കൊണ്ട് മലയാള സിനിമയിൽ ഇടം നേടിയ അഭിനേതാവ്. തീവ്രം, അയ്യപ്പനും കുശിയും, വിലായുത് ബുദ്ധ, ലളിതം സുന്ദരം തുടങ്ങിയ നിരവധി സിനിമകളിലൂടെ മലയാള സിനിമ ആസ്വാദകരുടെ പ്രിയങ്കരനായ നടൻ അരുൺ മോഹൻ എത്തുന്നു ആശ്രയ FM 90 ശ്രീശാന്തിനൊപ്പം.

0: Fact check.
1: It's everything. Cinema.
0: ഇന്ത്യൻ സിനിമാ ലോകം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പ്രശാന്ത് നീൽ ജൂനിയർ NTR ചിത്രം ഡ്രാഗൺ സിനിമയുടെ ആദ്യ ഗ്ലിംസ് ദാ റിലീസാക്കിയിരിക്കുകയാണ്.
2: ബ്രിട്ടീഷുകാർ ഭാരതത്തിലേക്ക് വന്നത് കോട്ടനും സ്റ്റീലിനും സ്പൈസസിനുമായിരുന്നു. പക്ഷേ 280 വർഷം അവരിവിടെ തുടരാൻ കാരണം ഒരു ചെടി. They came here for the opium poppy, which produces the most addictive substance in the world.
0: ജൂനിയർ NTR-ന്റെ പിറന്നാൾ ദിനത്തോടനുബന്ധിച്ചായിരുന്നു റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സലാറ് പോലെ തന്നെ പുതിയൊരു ബ്രഹ്മാണ്ട സാങ്കല്പിക ലോകത്തേക്കാണ് പ്രശാന്ത് ഇത്തവണയും പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അഫ്ഗാൻ ട്രേഡിംഗ് കമ്പനി ഗോൾഡൻ ട്രേഡിംഗ് കമ്പനികളുടെ പശ്ചാത്തലത്തിൽ മയക്കുമരുന്ന് കച്ചവടവും അതുമായിട്ട് ബന്ധപ്പെട്ട കുടിപ്പകയുടെ കഥയുമാണ് ഡ്രാഗൺ എന്ന സിനിമ പറയുന്നത്. ജൂനിയർ NTR-നൊപ്പം തന്നെ രുക്മിണി വസന്ത് നായികയായിട്ടെത്തുന്ന ഈ സിനിമയിൽ

0: On the third day he created the land and the vegetation. And on the fourth day he made the sun and the moon and the stars.
1: അഞ്ചു ഭാഷകളിലായിട്ട് റിലീസ് ചെയ്തിട്ടുള്ള ക്ലിംസ് ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. 2027 ജൂൺ 11 ഈ സിനിമയുടെ വേൾഡ് വൈഡ് റിലീസ് നിശ്ചയിച്ചിരിക്കുന്നത്. മൈത്രി മൂവി മേക്കേഴ്സ് NTR ആർട്സ് ബാനറുകളില് നന്ദമൂരി കല്യാൺ റാം, നവീൻ യേർനേനി, കേസരാജു, ഹരികൃഷ്ണ എന്നിവർ ചേർന്നിട്ടാണ് ഈ ഒരു സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഗുൽഷൻ കുമാർ, ഭൂഷൺ കുമാർ എന്നിവരുടെ ടി സീരീസ് ആണ് ഈ സിനിമ അവതരിപ്പിക്കുന്നത് കേട്ടോ. രവി ബസ്റ്റൂർ ആണ് ഈ സിനിമയ്ക്ക് വേണ്ടി സംഗീതം നൽകിയിരിക്കുന്നത്. ഭുവന ഗൗഡയാണ് സിനിമറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ജൂനിയർ NTR-നൊപ്പം തിളങ്ങാനായിട്ട് ബിജു മേനോനും പ്രധാന വേഷത്തിൽ എത്തുന്ന ഏറ്റവും പുതിയ പ്രശാന്ത് നീൽ സിനിമയാണ് ഡ്രാഗൺ.
2: ഇത്തവണ ക്യാരക്ടർ നിങ്ങളാണ് സർ.

എന്നാലും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് നിൽക്കാം. റീൽസ് കാണാൻ ആശ്രയ എഫ്എം 90 എല്ലാവരും കേട്ടുകൊണ്ടേയിരിക്കുന്നത്. സിനിമാ വിശേഷങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇനിയും പറയാനായിട്ടുണ്ട്. ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ എഫ്എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
3: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: യാത്രകളെ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? പക്ഷേ പോകേണ്ട ഡെസ്റ്റിനേഷനെ പറ്റി വലിയ ഐഡിയ ഇല്ലല്ലേ? വിഷമിക്കണ്ട, നിങ്ങൾക്കായി ദാ സഞ്ചാരി. എല്ലാ ഞായറാഴ്ചയും 4 മണി മുതൽ 6 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90
2: സഞ്ചാരി, യുവർ ട്രാവൽ പാർട്ണർ.
1: കേൾക്കാൻ മറക്കല്ലേ.

0: check.
1: It's everything cinema.
0: പുത്തൻ കലക്കൻ സിനിമകളുടെ വിശേഷങ്ങളാണ് റിയൽ ചെക്കിൽ കൂടെയുള്ളത്. ആർ ജെ അനാമികയാണ് കേട്ടോ. നമ്മുടെ കുഞ്ചാക്കോ ബോബനും ലിജോ മോൾ ജോസും പ്രധാന വേഷത്തിൽ എത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഉന്മാദം.
2: എനിക്ക് മടുത്തേക്കോട്ട ജീവിതം. ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ വിചാരിച്ച താനൊന്നും ഒരു കാലത്ത് സമ്മതിക്കത്തില്ല. ഈ കഷ്ടപ്പാടൊന്നും ഒരു കാലത്ത് തീരാൻ പോകുന്നില്ല.
3: നമ്മുടെ ജീവിതം മാറാൻ പോവാ.
0: ഈ ഒരു സിനിമയുടെ ടീസർ ദാ റിലീസ് ആയിരിക്കാണ്. ഈ ഒരു സിനിമയിലെ പോലീസ് വേഷത്തിലാണ് നമ്മുടെ കുഞ്ചാക്കോ ബോബൻ എത്തുന്നത് കേട്ടോ. ഒരു കേസ് ഫയലിനെ ചുറ്റുപറ്റിയാണ് ഈ സിനിമയുടെ കഥ മുന്നേറുന്നത്. പനോരമ സ്റ്റുഡിയോസിന്റെ മലയാളത്തിലെ മൂന്നാം നിർമ്മാണ സംരംഭമായിട്ടുള്ള ഉന്മാദം മലയാള സിനിമയിലെ ശ്രദ്ധേയരായിട്ടുള്ള എഡിറ്റർമാരിൽ ഒരാളായിട്ടുള്ള കിരൺ ദാസ് ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമ കൂടിയാണ് ഇത്. കുടുംബ ജീവിതത്തിലെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു പോലീസ് കോൺസ്റ്റബിൾ, അമാനുഷിക സ്വഭാവമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന, കാലങ്ങളായിട്ട് തെളിയിക്കപ്പെടാത്തൊരു കേസ് പുനരന്വേഷിക്കുന്നതും അന്വേഷണം പുരോഗമിക്കും തോറും നിഗൂഢതകൾ വർദ്ധിക്കുകയും യാഥാർത്ഥ്യവും മിഥ്യയും തമ്മിലുള്ള അതിർവരമ്പുകൾ മാഞ്ഞു പോവുകയും ചെയ്യുന്നതുമാണ് ഉന്മാദം എന്ന സിനിമയുടെ ഇതിവൃത്തം. ദേശീയ പുരസ്കാര ജേതാവായിട്ടുള്ള ഷാഹി കബീറാണ് ഈ സിനിമയ്ക്ക് വേണ്ടി തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്
4: കേട്ടോ.
5: ആ സ്റ്റേഷനിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടല്ലേ?
6: എന്ത് സംഭവിക്കുന്നാ പറയുന്നത്
5: സാറേ? പോലീസുകാരെ ആരെങ്കിലും ഒക്കെ സസ്പെൻഷനിലോ? അത് മാത്രമല്ല, സ്റ്റേഷനിൽ 174 കളിയായിരിക്കും സാറേ.
4: ഇതൊന്നുമില്ലേ കുറഞ്ഞത്? സ്റ്റേഷനിൽ ഏതെങ്കിലും പോലീസിന്റെ യൂണിഫോമിൽ രക്തക്കറ പറ്റും.
0: ഓഫീസർ ഓൺ ഡ്യൂട്ടിക്ക് ശേഷം കുഞ്ചാക്കോ ബോബനും ഷാഹി കബീറും വീണ്ടും ഒന്നിക്കുന്നു എന്ന പ്രത്യേകത കൂടി ഈ ഒരു സിനിമയ്ക്കുണ്ട്. സിദ്ദിഖ്, സുധീഷ്, വിശാഖ് നായർ, സാബു മോൻ, കോട്ടയം നസീർ, ഷിജോയ് രാജഗോപാൽ, ഗോകുലൻ, അരുൺ ചെറുകാവിൽ, ഉണ്ണിലാലു, ഷാജു ശ്രീധർ, കൃഷ്ണപ്രഭ, കിരൺ പീതാംബരൻ, വിഷ്ണു, റെയ്ന രാധാകൃഷ്ണൻ, സിജോയ് വർഗീസ്, വിഘ്നേഷ് സുരേഷ് തുടങ്ങിയ വൻ താരനിര തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടി അണിനിരക്കുന്നുണ്ട്. ടി സീരീസും പനോരമ സ്റ്റുഡിയോസും സംയുക്തമായിട്ട് അവതരിപ്പിക്കുന്നതാണ് ഉന്മാദം എന്ന ചിത്രം. മികച്ച എഡിറ്റർക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഇഷ്ക് എന്ന ചിത്രത്തിലൂടെ കരസ്ഥമാക്കിയിട്ടുള്ള കിരൺ ദാസ് തൊണ്ടി മുതലും ദൃക്സാക്ഷിയും ജോജി, മൂത്തോൻ, രോമാഞ്ചം, റോഷാക്ക്, ജോസഫ്, ഇലവിഴ പൂഞ്ചിറ തുടങ്ങിയ മലയാളത്തിലെ ശ്രദ്ധേയമായിട്ടുള്ള നിരവധി ചിത്രങ്ങളുടെ എഡിറ്റിംഗ് നിർവഹിച്ചിട്ടുണ്ട്. ഗുൽഷൻ കുമാർ, ഭൂഷൺ കുമാർ, ടി സീരീസ് ഫിലിംസ്, പനോരമ സ്റ്റുഡിയോസ് എന്നിവർ ചേർന്ന് അവതരിപ്പിക്കുന്ന ഈ സിനിമ നിർമ്മാണം നിർവഹിക്കുന്നത് കുമാർ മഗത് പഥക്, അഭിഷേക് പഥക് എന്നിവർ ചേർന്നാണ്. ആൻഡ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി സിനിമറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് അർജുൻ സേതു ആണ്. മനോഹരമായിട്ടുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് മുജീബ് മജീദ് ആണ് കേട്ടോ.
6: ഫയലിംഗ് എടുത്തോളൂ, ഞാൻ നോക്കട്ടെ തൊട്ടാ എന്ത് സംഭവിക്കുന്നു.

ഇരിക്കാനായിട്ട് നമ്മുടെ കുഞ്ചാക്കോ ബോബനും ഷാഹി കബീറും ഒന്നിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഉന്മാദം. എന്തായാലും ഈ ഒരു വിശേഷത്തോടുകൂടി ഇന്നത്തെ റീൽസിക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ഇതുപോലെ പുതു പുത്തൻ കലക്കൻ സിനിമകളുടെ വിശേഷങ്ങളുമായിട്ട് ഞാൻ അടുത്ത സൺഡേയിൽ വീണ്ടും റീജോയിൻ ചെയ്യുന്നതായിരിക്കും. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജനാമിക സൈനിങ് ഓഫ്.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: Very good evening and welcome to Sanjari on Asphaya FM 19 Nadinoppam Natarkoppam Sanjari umayittu da ethichernirikkunnathu RJ Anushyana kada
1: Sanjari your travel partner
0: Palappuzhayile thanne vivida tourist placesilude nammal ingane sanjariyilude sanjarichu kondeyirikkunnathu പച്ചപ്പിന്റെ പട്ടുടുത്ത കായക്കാറ്റിന്റെ കുളിരുള്ള നമ്മുടെ സ്വന്തം ആലപ്പുഴയിലെ ഒരു അടിപൊളി പ്ലേസിലേക്കാണ് അടുത്തതായി സഞ്ചാരിയുടെ യാത്ര.

വേറെങ്ങുമല്ല കുട്ടനാടിലേക്ക്. കേരളത്തിന്റെ നെല്ലറ ഏതാണ് എന്ന ക്വസ്റ്റ്യന് നമ്മളെല്ലാവരും ഒരുപോലെ ആൻസർ ചെയ്യുന്നത് കുട്ടനാട് എന്നാണ്. അപ്പൊ കുട്ടനാടിനെ പറ്റി ഡീറ്റെയിൽഡായിട്ടൊന്ന് കേട്ടറിഞ്ഞാലോ? സത്യത്തിൽ കുട്ടനാട് എന്ന് പറഞ്ഞാൽ വെറുമൊരു സ്ഥലം മാത്രമല്ല കേട്ടോ, അതൊരു വികാരമാണ്. ഒരു വശത്ത് കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന വേമ്പനാട്ടുകായൽ, മറുവശത്ത് കാറ്റിന്റെ തരങ്ങൾ തീർക്കുന്ന പച്ചപ്പട്ടണിഞ്ഞ നെൽപ്പാടങ്ങൾ, ഇതിനിടയിലൂടെ തുഴഞ്ഞു പോകുന്ന ചെറിയ വള്ളങ്ങളും കായൽക്കരയിലെ തെങ്ങിൻ തോപ്പുകളും, ആഹാ, ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിന് എന്തൊരു കുളിർമയാണ്. ലോകത്തിൽ തന്നെ വളരെ അപൂർവമായ ഒരു പ്രത്യേകത കുട്ടനാടിനുണ്ട്. കടൽ നിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഒരേ ഒരു പ്രദേശമാണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ നെതർലാൻഡ്സ് എന്നും ഇവിടം അറിയപ്പെടുന്നു. കടൽ നിരപ്പിന് താഴെ കഠിനാധ്വാനം ചെയ്ത് പൊന്ന് വിളയിക്കുന്ന കുട്ടനാടിലെ കർഷകരാണ് ഈ നാടിന്റെ യഥാർത്ഥ ഹീറോസ്. അതുകൊണ്ടാണ് കുട്ടനാടിനെ നമ്മൾ കേരളത്തിന്റെ നെല്ലറ എന്ന് വിളിക്കുന്നത്. ഇവിടുത്തെ വൈകുന്നേരങ്ങൾ ഒന്ന് കാണേണ്ടത് തന്നെയാണ് കേട്ടോ. കായലിൽ പ്രതിഫലിക്കുന്ന സിന്ദൂരവർണ്ണമുള്ള സൂര്യാസ്തമയവും കണ്ട് ഒരു വള്ളത്തിലിരുന്ന് ചൂടുള്ള കരിമീൻ പൊള്ളിച്ചതും കുട്ടനാട് താറാവ് കറിയും കൂട്ടി ഒരു പിടിയൊക്കെ പിടിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, വേറെ ലെവൽ ഫീൽ തന്നെയാണ് കേട്ടോ അത്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരെ ബാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റിൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
3: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം. സൗജന്യ ടി പരിശോധന ക്യാമ്പ് മെയ് 25 മുതൽ 30 വരെ. കേൾക്കാം എക്സ്ക്ലൂസീവ് ഹിയറിംഗ് സ്റ്റുഡിയോയുടെ കുണ്ടറ പത്തനാപുരം ബ്രാഞ്ചുകളിൽ നടത്തപ്പെടുന്നു. ഇന്ന് തന്നെ നിങ്ങളുടെ കെ വി ടെസ്റ്റ് ബുക്ക് ചെയ്യൂ. വിളിക്കൂ 7012998473.

ഭൂമിശാസ്ത്രപരമായി നോക്കുകയാണെങ്കിൽ ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് കുട്ടനാട്. കടൽ നിരപ്പിന് താഴെയുള്ള കൃഷി അത് എടുത്തു പറയേണ്ടതാണ്. ഇന്ത്യയിൽ കടൽ നിരപ്പിൽ നിന്നും താഴെ, അതായത് ഏകദേശം 1.2 മുതൽ 3 മീറ്റർ വരെ താഴെ കൃഷി ചെയ്യുന്ന ഒരേയൊരു പ്രദേശമാണ് കുട്ടനാട്. ലോകത്തിൽ തന്നെ ഇത്തരത്തിൽ കൃഷി ചെയ്യുന്ന വളരെ കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ കേട്ടോ. നെതർലാൻഡ്സിലെ പോൾഡർ സമ്പ്രദായത്തിന് സമാനമായിട്ട് കായൽ നികത്തി അതിരുകളിൽ ബണ്ടുകൾ നിർമ്മിച്ചാണ് ഇവിടെ കൃഷി സ്ഥലങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഇതിനെ ബയോ ബണ്ടുകൾ എന്നും വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു സ്പെഷ്യാലിറ്റിയാണ് യുണൈറ്റഡ് നേഷൻസ് അംഗീകാരം. കുട്ടനാട്ടിലെ ഈ പരമ്പരാഗത താഴത്തെ നിലയിലുള്ള കൃഷിരീതിയെ ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന ആഗോളതലത്തിൽ പ്രാധാന്യമുള്ള ഒരു കാർഷിക പൈതൃക വ്യവസ്ഥ എന്ന നിലയിൽ അംഗീകരിച്ചിട്ടുണ്ട്. അതും 2013 ഈ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ നദികളുടെ ഒരു സംഗമ ഭൂമി കൂടിയാണ് കേട്ടോ കുട്ടനാട്. പമ്പ, മണിമല, അച്ചൻകോവിൽ, മീനച്ചിൽ എന്നിങ്ങനെ 4 പ്രധാന നദികളാണ് കുട്ടനാടൻ മേഖലയിലൂടെ ഒഴുകി വേമ്പനാട്ട് കായലിൽ പതിക്കുന്നത്. മഹാഭാരതത്തിലെ കാണ്ഡവ വനം ദഹനവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഒരു കഥയുള്ളത്. അതായത് കുട്ടനാട് എന്ന പേരിനു പിന്നിലെ ഐതിഹ്യം. പണ്ട് ഈ പ്രദേശം വലിയൊരു കാടായിരുന്നുവെന്നും കാട്ടുതീയിൽപ്പെട്ട് ഇത് കരിഞ്ഞുപോയി എന്നും പറയപ്പെടുന്നു. അങ്ങനാടെ ചുട്ടനാട്, അതായത് കരിഞ്ഞ സ്ഥലം എന്ന പേരിൽ പിന്നീട് കുട്ടനാടായി മാറിയെന്നാണ് പറയുന്നത്. ഇവിടുത്തെ പാടശേഖരങ്ങളിൽ ആഴത്തിൽ കുടിച്ചാൽ ഇന്നും കരിയും മരക്കഷ്ണങ്ങളും ഒക്കെ കാണാനായിട്ട് സാധിക്കുന്നത് ഇതിന് തെളിവായിട്ടാണ് ഇവിടുത്തെ നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടുത്തെ പല സ്ഥലപ്പേരുകൾക്കും കരി എന്നുള്ള ഒരു പേര് കൂടിയുണ്ട് കേട്ടോ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രാമങ്കരി, കൈനഗരി, മിത്രകരി, ഊരുകരി, ഈ ഒക്കെ വാക്കുകൾ അവസാനിക്കുന്നത് കരി എന്ന പേരിലാണ്. അപ്പോൾ എങ്ങനെയാണ് കരി ചുട്ടനാട് കുട്ടനാട് ആയതെന്ന് മനസ്സിലായില്ലേ. പുരാതന ചേര രാജാവായിരുന്ന ചേരൻ ചെങ്കുട്ടുവന്റെ ഭരണകേന്ദ്രമായിരുന്നു കേട്ടോ കുട്ടനാട്. കുട്ടുവന്റെ നാട് എന്നതിൽ നിന്നാണ് കുട്ടനാട് എന്ന പേര് വന്നതെന്നും ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഒരു കാലത്ത് ബുദ്ധമതത്തിന് വലിയ സ്വാധീനമുണ്ടായിരുന്ന ഈ ഒരു പ്രദേശം ബുദ്ധനാട് എന്ന് അറിയപ്പെടുകയും പിന്നീടത് കുട്ടനാടായി മാറുകയും ചെയ്തുവെന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ എത്രയൊക്കെ പേരുകളാണ് നമ്മുടെ കുട്ടനാടിനുണ്ടായിരുന്നതെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കണം.

0: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
1: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: SSLC-യും പ്ലസ് ടുവും കഴിഞ്ഞു, ഇനി അടുത്തത് എന്തെന്ന് ചിന്തിക്കുന്നവരാണോ, താ കേട്ടോളൂ.
3: SSLC കഴിഞ്ഞവർക്ക് 3 വർഷം കൊണ്ടും പ്ലസ് ടു കഴിഞ്ഞവർക്ക് 2 വർഷം കൊണ്ടും പ്രൊഫഷണൽ ഡിപ്ലോമ, പഠന കാലയളവിനുള്ളിൽ സ്റ്റൈപ്പൻഡോട് കൂടിയ 6 മാസത്തെ ഇന്റേൺഷിപ്പും 100% പ്ലേസ്മെന്റും.
2: ഈ കരിയർ സാധ്യതകൾ നേരിട്ടറിയാൻ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് എഴുകോൺ ഒരുക്കുന്ന ടെക് ഫ്യൂഷൻ 2026 പ്രീ വർക്ക്ഷോപ്പിലേക്ക് സ്വാഗതം. May 29-30 തീയതികളിൽ നടക്കുന്ന വർക്ക്ഷോപ്പിൽ ഡ്രോൺ, IoT വിസ്മയങ്ങൾ അടുത്തറിയാം, സർട്ടിഫിക്കറ്റും നേടാം.
3: രജിസ്ട്രേഷൻ ഫ്രീ. ഉടൻ ലോഗിൻ ചെയ്യൂ www.gpcelcon.org.

കുട്ടനാടിനെ പറ്റി പറയുമ്പോൾ കുട്ടനാടൻ കൃഷിയുടെ ജീവരേഖയെ പറ്റി പറയാതിരിക്കാൻ സാധിക്കില്ല. ഇവിടുത്തെ കൃഷിയുടെ ജീവരേഖയാണ് തണ്ണീർമുഖം ബണ്ട്. കായലിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ നിർമ്മിച്ച ഈ ഒരു ഉപ്പുവെള്ള പ്രതിരോധ മതിൽ വേമ്പനാട്ട് കായലിനെ രണ്ട് ഭാഗങ്ങളായിട്ട് തിരിക്കുന്നുണ്ട്. ഒരു വശത്ത് ഉപ്പുവെള്ളവും കൃഷി നടത്തുന്ന ഉൾഭാഗത്ത് ശുദ്ധജലവും നിലനിർത്താൻ ഇത് സഹായിക്കുന്നു. അതുപോലെ മലയാള സാഹിത്യത്തിലും സിനിമയിലും കലയിലും കുട്ടനാടിന്റെ മുദ്ര വളരെ വലുതാണ് കേട്ടോ. ജ്ഞാനപീഠം ജേതാവ് തകഴി ശിവശങ്കരപിള്ള അദ്ദേഹത്തിന്റെ ചെമ്മീൻ, കയർ എന്നീ നോവലുകളിൽ കുട്ടനാടൻ ജീവിതം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രശസ്ത നടൻ നെടുമുടി വേണു, നാടക നാടോടി കലാകാരൻ കാവാലം നാരായണ പണിക്കർ, പിന്നെ ചലച്ചിത്ര സംവിധായകൻ ജോൺ എബ്രഹാം തുടങ്ങിയ പ്രതിഭകൾ കുട്ടനാടിന്റെ മണ്ണിൽ നിന്നും ഉയർന്നു വന്നവരാണ്. ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളെ പറ്റി കേട്ടാലോ ഇനി? കെട്ടുവള്ളങ്ങളും ഹൗസ് ബോട്ടിൽ യാത്രയും. പഴയ കാലത്ത് ചരക്കുകൾ കൊണ്ടുപോകാനായിട്ട് ഉപയോഗിച്ചിരുന്ന കെട്ടുവള്ളങ്ങളാണ് ഇന്ന് സഞ്ചാരികളെ ആകർഷിക്കുന്ന ആഡംബര ഹൗസ് ബോട്ടുകളായിട്ട് മാറിയിരിക്കുന്നത്. പമ്പാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ തന്നെ

ഏറ്റവും പഴക്കമേറിയ ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ ഒന്നായ സെന്റ് മേരീസ് ഫൊറോന പള്ളി ഏകദേശം AD 427 ഇവിടെ സ്ഥാപനമായത് കേട്ടോ. ആ പള്ളിയും ഇവിടെ തന്നെയാണ്. പിന്നെ വള്ളംകളി എടുത്തു പറയേണ്ടതാണ്. കുട്ടനാട്ടിലെ പുന്നമട കായലിലാണ് ലോക പ്രശസ്തമായ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. ഇതുകൂടാതെ ഏറ്റവും പഴക്കമേറിയ ചമ്പക്കുളം മൂലം വള്ളംകളിയും ഇവിടുത്തെ കായലുകളിലാണ് അരങ്ങേറുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ നാടൻ വിഭവങ്ങൾ തന്നെയാണ്. കായൽ വിഭവങ്ങളായിട്ടുള്ള കരിമീൻ പൊള്ളിച്ചത്, കൊഞ്ച് ഫ്രൈ, കപ്പയും മീൻകറിയും, പിന്നെ പ്രശസ്തമായ കുട്ടനാടൻ താറാവ് കറി, കൂടാതെ കായൽക്കരയിലെ ഷാപ്പുകളിൽ നിന്നും ലഭിക്കുന്ന മധുരമുള്ള നാടൻ കള്ളുമൊക്കെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ആകർഷണങ്ങൾ തന്നെയാണ്. കുട്ടനാട്ടിലെ 3 തരം പാടശേഖരങ്ങളുണ്ട്. ഇവിടുത്തെ കൃഷിസ്ഥലങ്ങളെ അവയുടെ മണ്ണിന്റെയും രൂപീകരണത്തിന്റെയും അടിസ്ഥാനത്തിൽ പ്രധാനമായിട്ടും 3 തരമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 1 കായൽ ലാൻഡ്സ് ആണ്, കായൽ നിലങ്ങൾ. വലിയ കായലുകളുടെ ഭാഗങ്ങൾ തടഞ്ഞു തിരിച്ച് വെള്ളം വറ്റിച്ച് നിർമ്മിച്ചെടുത്ത പാടശേഖരങ്ങളാണിത് കേട്ടോ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പത്മശേഖരം, ആർ ബ്ലോക്ക്, QST എന്നിവ ഒക്കെയും ഈ ഒരു കായൽ നിലങ്ങൾക്ക് ഉദാഹരണമാണ്. അതുപോലെ കരിനിലങ്ങൾ, ആഴത്തിൽ കറുത്ത കരി പോലെയുള്ള മണ്ണും വലിയ മരത്തടികളും കാണപ്പെടുന്ന അസിഡിറ്റി കൂടിയ മണ്ണുള്ള പ്രദേശങ്ങളാണ് കരിനിലങ്ങളെന്ന് പറയുന്നത്. അതുപോലെ കരപ്പാടങ്ങൾ, നദീതീരത്തോട് ചേർന്ന് കിടക്കുന്ന അത്രയധികം ആഴമില്ലാത്തതും ഉയർന്നതുമായിട്ടുള്ള നെൽപ്പാടങ്ങളാണ് കരപ്പാടങ്ങളെന്ന് പറയുന്നത്.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
0: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBC സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746565440.

ഒരു കംപ്ലീറ്റ് സിനിമാ ഫാമിലിയിൽ നിന്നും വന്ന് തന്റേതായ അഭിനയശാരദ കൊണ്ട് മലയാള സിനിമയിൽ ഇടം നേടിയ അഭിനേതാവ്. തീവ്രം, അയ്യപ്പനും കോശിയും, വിലായുത് ബുദ്ധ, ലളിതം സുന്ദരം തുടങ്ങിയ നിരവധി സിനിമകളിലൂടെ മലയാള സിനിമാ ആസ്വാദകരുടെ പ്രിയങ്കരനായ നടൻ അനു മോഹൻ എത്തുന്നു ആശ്രയ FM 90 ആർ ജെ ശ്രീശാന്തിനൊപ്പം.

കുട്ടനാട് എന്നത് ആലപ്പുഴയുടെ വെറുമൊരു ഭാഗം മാത്രമല്ല കേട്ടോ, ഇത് മൂന്ന് ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നു. അതായത് കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, ഇങ്ങനെ മൂന്നായിട്ട് ഈ ഭാഗങ്ങളെ തരംതിരിക്കാം. ലോവർ കുട്ടനാട്, അപ്പർ കുട്ടനാട്, നോർത്ത് കുട്ടനാട്. ലോവർ കുട്ടനാട് എന്ന് പറയുമ്പോൾ ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ, കുട്ടനാട് താലൂക്കുകൾ ഉൾപ്പെടുന്ന പ്രദേശമാണ്. യഥാർത്ഥ കായൽ കൃഷി അധികവും ഇവിടെയാണ് കേട്ടോ. അപ്പർ കുട്ടനാട് എന്ന് പറയുമ്പോൾ ആലപ്പുഴയുടെ ചില ഭാഗങ്ങളും പിന്നെ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളും, അതായത് എടത്വ, തലവടി, നിരണം, പരുമല തുടങ്ങിയവയൊക്കെ ഈ നദീപ്രദേശങ്ങൾ, നദീതീര പ്രദേശങ്ങളൊക്കെ ഇവിടെ ഇൻക്ലൂഡഡ് ആണ്. നോർത്ത് കുട്ടനാടിലേക്ക് വരുമ്പോൾ കോട്ടയം ജില്ലയിലെ വൈക്കം, കുമരകം തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങൾ കൂടി ഇവിടെ ഉൾപ്പെടുന്നു.

പണ്ടുകാലത്ത് പാടത്ത് നിന്ന് വെള്ളം വറ്റിക്കാനായിട്ട് ചക്രം ചവിട്ടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഈ ഒരു കഠിനമായ രീതിയായിരുന്നു അന്ന് ഉപയോഗിച്ചിരുന്നത്. വലിയ തടി കൊണ്ടുള്ള ചക്രങ്ങളിൽ മനുഷ്യർ ചവിട്ടിയാണ് വെള്ളം കായലിലേക്ക് ഒഴുകി കളഞ്ഞിരുന്നത്. പിന്നീട് 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ പള്ളിത്താനം ലൂക്ക മത്തായി തുടങ്ങിയ കാർഷിക പ്രമുഖരുടെ നേതൃത്വത്തിൽ ഇംഗ്ലണ്ടിൽ നിന്നും ആവിയന്ത്രങ്ങൾ കൊണ്ടുവരികയും വെള്ളം വറ്റിക്കാൻ എളുപ്പമാക്കുകയും ചെയ്തു. ഇത് കുട്ടനാടൻ കാർഷിക വിപ്ലവത്തിന്റെ തന്നെ ഒരു തുടക്കമായിരുന്നു കേട്ടോ. കുട്ടനാടിനെ പറ്റി എടുത്തു പറയുമ്പോഴത്തേക്കും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് തോട്ടപ്പള്ളി സ്പിൽവേ. തണ്ണീർമുക്കം ബണ്ട് ഉപ്പുവെള്ളത്തെ തടയുമ്പോൾ മഴക്കാലത്ത് കുട്ടനാട്ടിലുണ്ടാവുന്ന വലിയ വെള്ളപ്പുകത്തെ നിയന്ത്രിക്കാൻ നിർമ്മിച്ചതാണ് കേട്ടോ തോട്ടപ്പള്ളി സ്പിൽവേ. തോട്ടപ്പള്ളി സ്പിൽവേ ഇവിടെ അച്ചൻകോവില് പമ്പ മണിമല നദികളിലൂടെ ഒഴുകിയെത്തുന്ന അധിക ജലം വേഗത്തില് കടലിലേക്ക് ഒഴുകി കളയാനായിട്ട് സഹായിക്കുന്നതാണ് തോട്ടപ്പള്ളി സ്പിൽവേ. ഇത് കുട്ടനാടിന്റെ ഒരു സുരക്ഷാ വാൽവ് എന്ന് വേണമെങ്കിലും പറയാം കേട്ടോ. അതുപോലെ തന്നെ ബയോ ബണ്ടുകള് പാടശേഖരങ്ങളെ കായലിലെ വെള്ളത്തിൽ നിന്ന് വേർതിരിച്ചു നിർത്തുന്ന അതിർവരമ്പുകൾ വെറും മണ്ണുകൊണ്ടുള്ളതല്ല കേട്ടോ. ചെളിയും കായൽപ്പുള്ളും തെങ്ങിൻ തടികളും ഉപയോഗിച്ചുകൊണ്ട് പ്രകൃതിദത്തമായിട്ടാണ് ഈ ബണ്ടുകൾ നിർമ്മിക്കുന്നത്. ഇത്തരം ബയോ ബണ്ടുകൾ കുട്ടനാട്

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: സൗജന്യ ടിവി പരിശോധന ക്യാമ്പ് മെയ് 25 മുതൽ 30 വരെ. കേൾക്കാം എക്സ്ക്ലൂസീവ് ഹിയറിംഗ് സ്റ്റുഡിയോയുടെ കുണ്ടറ പത്തനാപുരം ബ്രാഞ്ചുകളിൽ നടത്തപ്പെടുന്നു. ഇന്ന് തന്നെ നിങ്ങളുടെ കെ വി ടെസ്റ്റ് ബുക്ക് ചെയ്യൂ. വിളിക്കൂ 7012998473. കൊട്ടാരക്കരയിലെ കാർമൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പ്ലേ സ്കൂൾ മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: പാഠ്യവിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന കാർമൽ സ്കൂളിൽ റോബോട്ടിക്സ്, വെർച്വൽ റിയാലിറ്റി ക്ലാസ് റൂം കൂടാതെ ജില്ലയിലെ ഏറ്റവും വലിയ ഇൻഡോർ ബാസ്കറ്റ്ബോൾ കോർട്ടും കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നു.
3: കാർമൽ സ്കൂൾ, കടലാവിള, കൊട്ടാരക്കര. കോൺടാക്ട് 9400628550.

ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായ ഡോക്ടർ എം എസ് സ്വാമിനാഥന്റെ കുടുംബ പേരുകൾ കുട്ടനാട്ടിലെ മങ്കൊമ്പ എന്ന ഗ്രാമത്തിലാണ്. അദ്ദേഹത്തിന്റെ പേരിലെ ആദ്യത്തെ എം എന്നത് മങ്കൊമ്പ എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ എന്നാണ് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം. പിന്നെ കുട്ടനാട്ടിലെ കർഷകരുടെ ദുരിതങ്ങൾക്കും വെള്ളപ്പൊക്ക പ്രശ്നങ്ങൾക്കും ശാശ്വത പരിഹാരം കാണാനായിട്ട് അദ്ദേഹം സമർപ്പിച്ച റിപ്പോർട്ടാണ് പിന്നീട് കുട്ടനാട് പാക്കേജ് എന്ന പേരിൽ പ്രശസ്തമായത്. കുട്ടനാടിന്റെ പരിസ്ഥിതി പുനരുജ്ജീവനത്തിന് ഈ പദ്ധതി വലിയ സംഭാവനകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. മങ്കൊമ്പിലാണ് കുട്ടനാടൻ കൃഷിയെക്കുറിച്ച് പഠിക്കാനായിട്ട് റൈസ് റിസർച്ച് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് കായൽ കൃഷിക്ക് അനുയോജ്യമായ പ്രത്യേക നെല്ലിനങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന വിശാലമായ പാടശേഖരങ്ങൾ പ്രകൃതിദത്തമായിട്ടുണ്ടായതല്ല കേട്ടോ, മനുഷ്യന്റെ അസാധാരണമായ കഠിനാധ്വാനം കൊണ്ട് കായൽ നികത്തിയെടുത്തതാണ്. 19-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ പിന്തുണയോടുകൂടിയാണ് ഈ കായൽ നികത്തൽ എന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. ഇതിന് നേതൃത്വം നൽകിയ പ്രമുഖരെ കായൽ രാജാക്കന്മാരെന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ എടുത്തു പറയേണ്ട ഒരു പേരാണ് മുരിക്കൻ. മുരിക്കുമൂട്ടിൽ തൊമ്മൻ ജോസഫ്. കുട്ടനാട്ടിലെ ഏറ്റവും പ്രശസ്തനായ ഒരു കായൽ രാജാവാണ് കേട്ടോ ഇദ്ദേഹം. അദ്ദേഹം വേമ്പനാട്ട് കായൽ നികത്തി നിർമ്മിച്ചെടുത്തതാണ് വിഖ്യാതമായ ആർ ബ്ലോക്ക്, QST, റാണി ചിത്ര എന്നീ വൻകിട പാടശേഖരങ്ങൾ. ആയിരക്കണക്കിന് ഏക്കർ കായലാണ് ഇദ്ദേഹം കൃഷിഭൂമിയാക്കി മാറ്റിയത്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു പേരാണ് പള്ളിത്താനം ലുക്കാമത്തായി. കുട്ടനാട്ടിൽ കായൽ കൃഷിക്ക് തുടക്കമിട്ട മറ്റൊരു പ്രധാന വ്യക്തിത്വമാണ് ഇദ്ദേഹം. കുട്ടനാട് ഇക്കോളജിയെ പറ്റി പറയുമ്പോൾ മൂന്ന് ഘടനകൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ പൈതൃക പട്ടിക പ്രകാരം കുട്ടനാടൻ കാർഷിക വ്യവസ്ഥയെ കൃത്യമായ മൂന്ന് പാരിസ്ഥിതിക ഘടകങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് വെറ്റ്ലാൻഡ്, പിന്നെ ഗാർഡൻ ലാൻഡ്, പിന്നെ വാട്ടർ ബോഡീസ്. വെറ്റ്ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ നെൽകൃഷിക്കും ഉൾനാടൻ മത്സ്യബന്ധനത്തിനുമായിട്ട് ഉപയോഗിക്കുന്ന താഴ്ന്ന നിലങ്ങളാണ്. അതുപോലെ ഗാർഡൻ ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ ആളുകൾ താമസിക്കുന്ന തെങ്ങ്, കിഴങ്ങ് വർഗ്ഗങ്ങൾ, മറ്റ് പച്ചക്കറികൾ എന്നിവ വിളയുന്ന ഉയർന്ന പുരയിടങ്ങൾ. വാട്ടർ ബോഡീസ് എന്ന് പറഞ്ഞാൽ ഉൾനാടൻ ഗതാഗതത്തിനും കക്കവാരലിനും മീൻപിടുത്തത്തിനുമായിട്ട് ഉപയോഗിക്കുന്ന കായലുകളും തോടുകളും അടങ്ങുന്ന ജലാശയങ്ങളാണ് കേട്ടോ. കുട്ടനാട് ഉൾപ്പെടുന്ന വേമ്പനാട് കോൾനിലം അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള ഒരു റാംസർ സൈറ്റാണ്. ലോകത്തിലെ തണ്ണീർത്തടങ്ങളെയും പക്ഷികളെയും സംരക്ഷിക്കുന്നതിനായുള്ള റാംസർ ഉടമ്പടി പ്രകാരമാണ് ഈ ഒരു പദവി ലഭിച്ചത്. ഹിമാലയൻ പ്രദേശങ്ങളിൽ നിന്നും സൈബീരിയയിൽ നിന്നും പോലുള്ള 10,000-ക്കണക്കിന് ദേശാടന പക്ഷികളാണ് എല്ലാ വർഷവും കുട്ടനാടൻ പാടശേഖരങ്ങളിൽ വിരുന്നെത്തുന്നത്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pirepadan's Golden Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
2: Nammude Dimos Furniture il mass issue class offer. Adhe ini vendathathu koduthu vendathu vaangam. April 1 mudal June 30 vare mega exchange melayana Dimos ningalkkayi orukkirikkunnathu. Santoshavartha Dimos Furniture pol Tiruvellayilum. Dimos Furniture, Pulaman, Kottarakkara.
3: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: സൗജന്യ ടി വി പരിശോധന ക്യാമ്പ് മെയ് 25 മുതൽ 30 വരെ കേൾക്കാം. എക്സ്ക്ലൂസീവ് ഹിയറിംഗ് സ്റ്റുഡിയോയുടെ കുണ്ടറ പത്തനാപുരം ബ്രാഞ്ചുകളിൽ നടത്തപ്പെടുന്നു. ഇന്ന് തന്നെ നിങ്ങളുടെ കെ വി ടെസ്റ്റ് ബുക്ക് ചെയ്യൂ. വിളിക്കൂ 7012998473.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
1: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
0: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
1: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
2: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങയിൽ ആറ്റ് ഉമ്മന്നൂർ.
3: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
4: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
5: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.

കുട്ടനാടിലെ കായൽക്കരകളിൽ ആളുകൾ വീട് വെക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന പണ്ടത്തെ ഒരു പ്രത്യേക സാങ്കേതിക വിദ്യയെ പറ്റി കേട്ടിട്ടുണ്ടോ? ജലത്തിന് മുകളിലെ പൊങ്ങുതടികൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. മണ്ണെപ്പോഴും ഇളകിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഉറപ്പുള്ള അടിത്തറയ്ക്ക് പകരം ആഞ്ഞിലി മരത്തിന്റെ വലിയ തടികൾ വെള്ളത്തിനടിയിൽ അട്ടിയിട്ട് അതിനു മുകളിലാണ് വലിയ കെട്ടിടങ്ങളും വീടുകളും ഒക്കെ പണിതിരുന്നത്. വായുവേൽക്കാതെ വെള്ളത്തിൽ കിടക്കുന്നിടത്തോളം കാലം ആഞ്ഞിലി തടിക്ക് യാതൊരു കേടും സംഭവിക്കില്ല എന്ന ശാസ്ത്രീയമായ സത്യമാണ് നമ്മുടെ പൂർവികർ ഇതിനായിട്ട് ഉപയോഗിച്ചിരുന്നത്. കക്കാവാരിയുള്ള ജീവനപാധിയാണ് കുട്ടനാടിലെ മെയിൻ. കുട്ടനാടൻ കായലുകളുടെ അടിത്തട്ടിൽ കാണപ്പെടുന്ന വെള്ളക്കക്കകൾ ഇവിടുത്തെ വലിയൊരു വ്യവസായമാണ് കേട്ടോ. ആയിരക്കണക്കിന് തൊഴിലാളികളാണ് ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്നത്. ഈ കക്കകളിൽ നിന്നാണ് കേരളത്തിലെ പ്രശസ്തമായ സിമന്റ് ഫാക്ടറികൾക്കും കെമിക്കൽ വ്യവസായങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ഉയർന്ന നിലവാരമുള്ള കാൽസ്യം കാർബണേറ്റ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ കക്കകളെ കുട്ടനാടിന്റെ വെളുത്ത സ്വർണമെന്നും വിളിക്കാറുണ്ട്. കുട്ടനാടൻ കായൽ കൃഷിയുടെ ചരിത്രം പുരുഷന്മാരുടേത് മാത്രമല്ല കേട്ടോ. പാടത്തെ കളപറിക്കാനും ഞാറ് നടാനും കൊയ്ത്തുകാലത്ത് നെല്ല് മെതിക്കാനും പുലർച്ചെ വള്ളങ്ങളിൽ പാട്ടുപാടി ഇറങ്ങുന്ന കുട്ടനാടൻ സ്ത്രീകളുടെ കഠിനാധ്വാനവും ലോക പ്രശസ്തമാണ്. തകഴിയുടെ ചെമ്മീൻ എന്ന നോവലിലെ കരുത്തമ്മ എന്ന കഥാപാത്രത്തിലൂടെ നമ്മൾ കണ്ടത് ഈ തീരദേശ കായൽ സ്ത്രീകളുടെ ജീവിത പോരാട്ടങ്ങളുടെ ഒരു നേർചിത്രം കൂടിയാണ് കേട്ടോ. വേമ്പനാട്ട് കായലിനോട് ചേർന്ന് കിടക്കുന്ന കുമരകം പക്ഷി സങ്കേതം കുട്ടനാടിന്റെ ഒരു ഭാഗമാണ് കേട്ടോ. ഇവിടുത്തെ സൈബീരിയയിൽ നിന്നെത്തുന്ന സൈബീരിയൻ കൊക്കുകള്, പിന്നെ ഗോൾഡൻ പ്ലോവർ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അപൂർവ ദേശാടന പക്ഷികള് ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിൽ തമ്പടിക്കാറുണ്ട് ഇവിടെ. പാഠങ്ങളിൽ കൊയ്ത്തു കഴിയുമ്പോൾ അവശേഷിക്കുന്ന നെന്മണികളും കായലിലെ ചെറുമീനുകളുമാണ് ഇവരുടെ പ്രധാന ആഹാരം. കുട്ടനാട്ടുകാർക്ക് ബസ്സും ഓട്ടോയും പോലെയാണ് ഇവിടുത്തെ ബോട്ട് സർവീസുകൾ. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ബോട്ടുകൾ കുട്ടനാടിലെ സാധാരണക്കാരുടെ ലൈഫ് ലൈൻ ആണ് കേട്ടോ. കുട്ടികൾ സ്കൂളിൽ പോകുന്നതും മുതിർന്നവർ ജോലിക്ക് പോകുന്നതുമൊക്കെ ഈ ജലപാതകളിലൂടെയാണ്. ഇന്ന് ടൂറിസ്റ്റുകൾക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിൽ കുട്ടനാടൻ ഭംഗി ആസ്വദിക്കാൻ പറ്റിയ യാത്ര കൂടിയാണ് കേട്ടോ ഈ ഒരു വേറിട്ട യാത്രാ സൗകര്യമായിട്ടുള്ള അവിടുത്തെ സർവീസ് ബോട്ടുകൾ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ. നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Saujanya TV Parishodhana Camp May 25 മുതൽ 30 വരെ കേൾക്കാം എക്സ്ക്ലൂസീവ് ഹിയറിംഗ് സ്റ്റുഡിയോയുടെ കുണ്ടറ പത്തനാപുരം ബ്രാഞ്ചുകളിൽ നടത്തപ്പെടുന്നു. ഇന്ന് തന്നെ നിങ്ങളുടെ കെവി ടെസ്റ്റ് ബുക്ക് ചെയ്യൂ. വിളിക്കൂ 7012998473. SSLC-യും പ്ലസ് ടുവും കഴിഞ്ഞു, ഇനി അടുത്തത് എന്തെന്ന് ചിന്തിക്കുന്നവരാണോ താ കേട്ടോളൂ.
3: SSLC കഴിഞ്ഞവർക്ക് 3 വർഷം കൊണ്ടും പ്ലസ് ടു കഴിഞ്ഞവർക്ക് 2 വർഷം കൊണ്ടും പ്രൊഫഷണൽ ഡിപ്ലോമ, പഠനകാലയളവിനുള്ളിൽ സ്റ്റൈപ്പൻഡോട് കൂടിയ 6 മാസത്തെ ഇന്റേൺഷിപ്പും 100% പ്ലേസ്മെന്റും.
2: ഈ കരിയർ സാധ്യതകൾ നേരിട്ടറിയാൻ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് എഴുകോൺ ഒരുക്കുന്ന ടെക് ഫ്യൂഷൻ 2026 പ്രീ വർക്ക്ഷോപ്പിലേക്ക് സ്വാഗതം. May 29-30 തീയതികളിൽ നടക്കുന്ന വർക്ക്ഷോപ്പിൽ ഡ്രോൺ IoT വിസ്മയങ്ങൾ അടുത്തറിയാം, സർട്ടിഫിക്കറ്റും നേടാം.
3: രജിസ്ട്രേഷൻ ഫ്രീ. ഉടൻ ലോഗിൻ ചെയ്യൂ www.gpcezhukon.org.

ഒരു കംപ്ലീറ്റ് സിനിമാ ഫാമിലിയിൽ നിന്നും വന്ന് തന്റേതായ അഭിനയശാരദ കൊണ്ട് മലയാള സിനിമയിൽ ഇടം നേടിയ അഭിനേതാവ്. തീവ്രം, അയ്യപ്പനും കോശിയും, വിലായത്ത് ബുദ്ധ, ലളിതം സുന്ദരം തുടങ്ങിയ നിരവധി സിനിമകളിലൂടെ മലയാള സിനിമാ ആസ്വാദകരുടെ പ്രിയങ്കരനായ നടൻ അനു മോഹൻ എത്തുന്നു ആശ്രയ FM 90 ൽ RJ ശ്രീശാന്തിനൊപ്പം.

കുട്ടനാടിനെ പറ്റി പറഞ്ഞു വരുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടിയെത്തുന്നതാണ് കുട്ടനാടൻ താറാവുകൾ. അതുപോലെ തന്നെ സെമി നൊമാഡിക് രീതി. കുട്ടനാട്ടിലെ താറാവ് വളർത്തൽ വെറുമൊരു ബിസിനസ് മാത്രമല്ല കേട്ടോ, അത് പാടത്തെ കൃഷിയുമായിട്ട് നൂറ്റാണ്ടുകളായിട്ട് കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു ജൈവചക്രമാണ്. കുട്ടനാടിന്റെ സ്വന്തം തനത് താറാവിനങ്ങളാണ് ചാര, ചെമ്പല്ലി എന്നിവ. കായലിലെ ഉപ്പുവെള്ള വ്യതിയാനങ്ങളെ പ്രതിരോധിക്കാനായിട്ട് ഇവയ്ക്ക് പ്രത്യേക കഴിവ് തന്നെയുണ്ട്. ഇനി സെമി നൊമാഡിക് എന്ന രീതി എന്താന്ന് കേട്ടാലോ, കൊയ്ത്തു കഴിയുന്ന പാടശേഖരങ്ങളിലേക്ക് ആയിരക്കണക്കിന് താറാവുകളുമായിട്ട് കർഷകർ ബോട്ടുകളിലും വള്ളങ്ങളിലുമൊക്കെ യാത്ര തിരിക്കും. പാടത്തവശേഷിക്കുന്ന മിൻമണികളും വിളകൾക്ക് കേടുവരുത്തുന്ന ചെറിയ പുഴുക്കളും ഉണ്ണികളുമൊക്കെയാണ് ഇവരുടെ ആഹാരം കിട്ടും. താറാവുകൾ പാടത്ത് തന്നെ കഷ്ടിക്കുന്നത് വഴി മണ്ണിലെ നൈട്രജന്റെ അളവ് കൂടുകയും അടുത്ത കൃഷിക്ക് രാസവളങ്ങളുടെ ഉപയോഗം വലിയ രീതിയിൽ കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇതൊരു മികച്ച ജൈവ കീടനിയന്ത്രണ രീതി കൂടിയാണ്. പിന്നെ ലോകത്തിലെ ഏറ്റവും ചെറിയ പശുവിനമായിട്ട് ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ച വെച്ചൂർ പശു. കുട്ടനാടിന്റെ ഭാഗമായ കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്തുള്ള വെച്ചൂർ എന്ന ഗ്രാമത്തിൽ നിന്നുള്ളതാണ് കേട്ടോ. കുട്ടനാടിലെ ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥയും വെള്ളപ്പൊക്കങ്ങളെയും ഒക്കെ അതിജീവിക്കാനായിട്ട് ഈ കുഞ്ഞൻ പശുക്കൾക്ക് പ്രത്യേക കഴിവ് തന്നെയുണ്ട്. ഇവയുടെ പാലിൽ ഔഷധഗുണം കൂടുതലാണ് എന്ന് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുമുണ്ട് കേട്ടോ. 19-ാം നൂറ്റാണ്ടിൽ കായൽ നികത്തി പാടങ്ങളാക്കി ആ ഒരു മാറ്റിയ രീതിയെ അന്നത്തെ കാലത്തെ വെച്ച് നോക്കുമ്പോൾ അവിശ്വസനീയമായൊരു എഞ്ചിനീയറിംഗ് അത്ഭുതം തന്നെയാണ് കേട്ടോ. ആദ്യം കായലിന്റെ ആഴം കുറഞ്ഞ ഭാഗങ്ങൾ കണ്ടെത്തി അതിനു ചുറ്റും തെങ്ങും തടികളും കല്ലുകളും മണ്ണുമൊക്കെ ഉപയോഗിച്ച് ആടികെട്ടുക എന്ന താൽക്കാലിക മതിൽ നിർമ്മിക്കും. അതിനുശേഷം ഈ കോട്ടയ്ക്കുള്ളിലെ വെള്ളം മുഴുവൻ വലിയ മോട്ടറുകളും ആവിയന്ത്രങ്ങളും ഉപയോഗിച്ച് പുറത്തേക്ക് പമ്പ് ചെയ്ത് കളയും. ഇങ്ങനെ വറ്റിച്ചെടുക്കുന്ന കായലിന്റെ അടിത്തട്ടിലെ ഫലഭൂയിഷ്ടമായ ചെളിയിലാണ് പിന്നീട് വിത്ത് വിതച്ചിരുന്നത്. കായലിനോട് പോരാടി മനുഷ്യനുണ്ടാക്കിയെടുത്ത കൃഷിഭൂമികളാണ് നമ്മൾ ഇന്ന് കാണുന്ന ആ ഭൂമികളൊക്കെ തന്നെയും. അപ്പർ കുട്ടനാടിന്റെ ഭാഗമായ പത്തനംതിട്ട ജില്ലയിലെ പരുമലയിലാണ് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പ്രശസ്തമായ പരുമലപ്പള്ളി സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ പ്രഖ്യാപിത വിശുദ്ധനായ പരുമല തിരുമേനിയുടെ ഓർമ്മ കുടികൊള്ളുന്ന ഈ പുണ്യഭൂമി പമ്പാ നദിയാൽ ചുറ്റപ്പെട്ട ഒരു ചെറിയ ദ്വീപാണ് കേട്ടോ. മതസൗഹാർദ്ദത്തിന്റെ ഒരു വലിയ പ്രതീകം കൂടിയാണ് ഈ ഒരു പ്രദേശം. നമ്മൾ ലാപ്ടോപ്പിലും മൊബൈലിലും ഒക്കെ ഡിസൈൻ ചെയ്യുന്ന ഇന്നത്തെ ലോകത്തെ മോഡേൺ എഞ്ചിനീയേഴ്സിനേക്കാൾ വലിയ ബുദ്ധിശാലികളായിരുന്നു പണ്ടത്തെ നമ്മുടെ കുട്ടനാട്ടിലെ കർഷകർ. ഒരു ഭാഗത്ത് ഉപ്പുവെള്ളം, മറുഭാഗത്ത് കായലിലെ വൺ തിരമാലകൾ, ഇതിനെയെല്ലാം വെറും പ്രകൃതിദത്ത വരമ്പുകൾ കൊണ്ട് തടഞ്ഞു നിർത്തി കടലിനേക്കാൾ താഴെ നിൽക്കുന്ന മണ്ണിലവർ പൊന്നി വിളയിച്ചു. അതുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭ പോലും ഈ നാടിനെ ലോകത്തിന്റെ കാർഷിക പൈതൃകമായിട്ട് പ്രഖ്യാപിച്ചത്. എന്തായാലും ഇന്നത്തെ സഞ്ചാരിയുടെ യാത്ര ഇവിടെ ഇതാ അവസാനിക്കുകയാണ്. എന്നാലും തുടർന്നുകൊണ്ടേയിരിക്കും. കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പമായി. ഇറ്റ്സ് മീ ആർ ജെ അനുഷ സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBSE സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746655440.
4: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
5: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
6: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ്
7: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
1: കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.

0: മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: FM 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ സമ്മാനിക്കും. ആഫ്രിക്കയിൽ എബോള വ്യാപന സാഹചര്യത്തിൽ അടിയന്തര മെഡിക്കൽ സാമഗ്രികളും സുരക്ഷാ കിറ്റുകളും അയച്ച് ഇന്ത്യ. സംസ്ഥാനത്ത് സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയും ജനജീവിതത്തെയും ഉയർത്തുന്ന വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. CBSE പുനർമൂല്യ നിർണയ പ്രക്രിയ തടസ്സങ്ങളില്ലാതെ നടത്തുന്നതിന് വിദഗ്ധ സംഘത്തെ നിയോഗിക്കാൻ നിർദ്ദേശിച്ച് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് ജാഗ്രതയും 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 206 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന പ്രത്യേക ചടങ്ങിലാണ് പുരസ്കാരം നൽകുക. ആകെ 131 പത്മ പുരസ്കാരങ്ങളാണ് ഈ വർഷം പ്രഖ്യാപിച്ചത്. ഇതിൽ 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ പുരസ്കാരങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. പുരസ്കാര ജേതാക്കളിൽ 19 പേർ സ്ത്രീകളാണ്. ആഫ്രിക്കയിൽ എബോള വ്യാപനം വർദ്ധിച്ചതിനെ തുടർന്ന് അടിയന്തര മെഡിക്കൽ സാമഗ്രികളും സുരക്ഷാ കിറ്റുകളും അയച്ച് ഇന്ത്യ. രോഗവ്യാപന സാഹചര്യത്തിൽ ആഫ്രിക്കൻ യൂണിയനുമായി ഏകോപിപ്പിച്ച് പ്രതിസന്ധിയെ നേരിടാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അഭിപ്രായപ്പെട്ടു. രോഗം വ്യാപിച്ച ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാർ പൌരന്മാർക്ക് നിർദ്ദേശവും നൽകി. ആഫ്രിക്കയിൽ എബോള രോഗം പടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വിദേശത്ത് നിന്നും വരുന്ന യാത്രക്കാരെ നിരീക്ഷിക്കാൻ വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. ഐസൊലേഷൻ വാർഡുകൾ ഉൾപ്പെടെ സജ്ജീകരിച്ചതായും കർശന ജാഗ്രതാ നിർദ്ദേശം നൽകിയതായും ശ്രീ കെ മുരളീധരൻ പറഞ്ഞു.
2: വിദേശത്ത് വരുന്ന യാത്രക്കാരെ നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ എയർപോർട്ടുകളിലും തുറമുഖങ്ങളിലും ഒരുക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് മെഡിക്കൽ കോളേജുകൾ, കണ്ണൂർ പെരിയാരം മെഡിക്കൽ കോളേജിലൊക്കെയാണ് ഐസൊലേഷൻ വാർഡ് ഉൾപ്പെടെ സജ്ജീകരിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാന കാര്യം, പ്രധാന റെയിൽവേ സ്റ്റേഷനിലും സംവിധാനം ഒരുക്കാൻ പറഞ്ഞു. കാരണം മറ്റ് സ്റ്റേറ്റിൽ വന്നിറങ്ങി ട്രെയിനിൽ വരുന്നുണ്ട്. അപ്പൊ ഈ കാര്യത്തിൽ വളരെ ശക്തമായിട്ടുള്ള ജാഗ്രത എല്ലായിടത്തും നൽകിയിട്ടുണ്ട്. അതിന്റെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഭയപ്പെടാനൊന്നുമില്ല.
1: കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയും ജനജീവിതത്തെയും ഉയർത്തുന്ന സ്വപ്നതുല്യമായ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കൊച്ചിയിൽ പൌരാവലി ഒരുക്കിയ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വരുന്ന സംസ്ഥാന ബജറ്റിൽ ആരോഗ്യ വിദ്യാഭ്യാസ അടിസ്ഥാന വികസന മേഖലകളിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി സൂചന നൽകി. കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ ജി പ്രിയങ്ക അധ്യക്ഷയായി. പ്രശസ്ത ചലച്ചിത്ര താരം മമ്മൂട്ടി മുഖ്യാതിഥിയായിരുന്നു. മന്ത്രിമാർ, എംപിമാർ, എംഎൽഎമാർ, സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്ലസ് ടു ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യ നിർണയ പ്രക്രിയയിൽ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷനെ സാങ്കേതികമായി സഹായിക്കുന്നതിന് IIT മദ്രാസിൽ നിന്നുള്ള വിദഗ്ധ സംഘത്തെ നിയോഗിക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നിർദ്ദേശിച്ചു. CBSE പോസ്റ്റ് റിസൾട്ട് സർവീസസ് പോർട്ടലുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉന്നയിച്ച ആശങ്കകൾ കണക്കിലെടുത്താണ് തീരുമാനം. പ്ലസ് ടു ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യ നിർണയത്തിന് വിദ്യാർത്ഥികളെ കൂടുതൽ തുക നൽകിയിട്ടുണ്ടെങ്കിൽ തിരികെ നൽകുമെന്ന് CBSE അറിയിച്ചു. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം മറ്റന്നാൾ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. അതേസമയം പുതിയ അധ്യയന

0: പ്ലസ് വൺ അപേക്ഷാ സമർപ്പണം നാളെ ആരംഭിക്കും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ അനധികൃത കെട്ടിട നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കുമെന്ന് മേയർ വി വി രാജേഷ്. പാളയം മാർക്കറ്റിലെ അനധികൃത പണപ്പിരിവ് ശ്രദ്ധയിൽപ്പെട്ടതായും നടപടി സ്വീകരിച്ചതായും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ക്രമക്കേടുകളിൽ ആദ്യഘട്ട നടപടികൾ എടുത്തതായും അദ്ദേഹം വ്യക്തമാക്കി. മുഖ്യമന്ത്രി വി ഡി സതീശൻ നഗരസഭയുടെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ സഹകരണം വാഗ്ദാനം ചെയ്തതായും ശ്രീ വി വി രാജേഷ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ബലി പെരുന്നാൾ പ്രമാണിച്ച് സംസ്ഥാനത്ത് രണ്ട് ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചു. ഈ മാസം 27-28 തീയതികളിലാണ് അവധി. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കൂടാതെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരം ബാങ്കുകൾ അടക്കമുള്ള സ്ഥാപനങ്ങൾക്കും അവധി ആയിരിക്കും. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. 26-നാണ് പ്രതിഷ്ഠാദിനം. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
2: നാളെ വൈകിട്ട് 5 തന്ത്രി കണ്ഠര മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നട തുറന്ന ദീപം തെളിക്കും. തുടർന്ന് മേൽശാന്തി 18-ാം പടി ഇറങ്ങി ഹോമകുണ്ടത്തിൽ അഗ്നി പകരുന്നതോടെ തീർത്ഥാടകർക്ക് 18-ാം പടി കയറി ദർശനം നടത്താൻ അനുമതി ലഭിക്കും. നട തുറക്കുന്ന നാളെ പൂജകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇടവത്തിലെ അത്തം നക്ഷത്രത്തിലാണ് പ്രതിഷ്ഠാദിനം ആചരിക്കുന്നത്. 26-ന് പ്രതിഷ്ഠാദിനത്തിൽ രാവിലെ 5 നട തുറന്ന് പതിവ് പൂജകളും വിശേഷാൽ പൂജകളും നടക്കും. അന്നേ ദിവസം പൂജകൾ പൂർത്തിയാക്കി രാത്രി 10 നടയടയ്ക്കും.
0: സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ടും പാലക്കാട് വയനാട് ജില്ലകളിൽ ഒഴികെയുള്ള 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ മാസം 28 വരെ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 206 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ മുംബൈ ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ന് നടക്കുന്ന രണ്ടാം മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിലാണ് മത്സരം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന്റെ 125-ാം പതിപ്പിന് ഇന്ന് പാരീസിൽ തുടക്കമാകും. പുരുഷ സിംഗിൾസിൽ 25-ാം ഗ്രാൻഡ്സ്ലാം കിരീടം ലക്ഷ്യമിട്ടാണ് ഇതിഹാസ താരം നൊവാക് ജോക്കോവിച്ച് കോർട്ടിലിറങ്ങുന്നത്. ഫ്രഞ്ച് താരത്തിനെതിരെയാണ് ജോക്കോവിച്ചിന്റെ മത്സരം. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി രത്തൻ യു ഖേൽക്കർ IAS ചുമതലയേറ്റു. സംസ്ഥാനത്ത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പുനർവിന്യസിച്ച് ഉത്തരവ് ഇറങ്ങിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. സാങ്കേതിക കാരണങ്ങളാൽ നാളെയും മറ്റന്നാളും നോർക്ക റൂട്ട്സിന്റെ കോഴിക്കോട് സർട്ടിഫിക്കറ്റ് ഓതന്റിക്കേഷൻ സെന്ററിൽ അറ്റസ്റ്റേഷൻ സേവനം ഉണ്ടായിരിക്കില്ല എന്ന് നോർക്ക റൂട്ട്സ് അറിയിച്ചു. 22,000 രൂപയുടെ പ്രാരംഭ നിക്ഷേപം നടത്തുന്നവർക്ക് പ്രതിമാസം 3 ലക്ഷം രൂപ വരുമാനം വാഗ്ദാനം ചെയ്യുന്ന ഒരു ക്വാണ്ടം AI നിക്ഷേപ പദ്ധതി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന തരത്തിൽ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. രണ്ടായിരത്തി 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ സമ്മാനിക്കും. ആഫ്രിക്കയിൽ എബോള വ്യാപന സാഹചര്യത്തിൽ അടിയന്തര മെഡിക്കൽ സാമഗ്രികളും സുരക്ഷാ കിറ്റുകളും അയച്ച് ഇന്ത്യ. സംസ്ഥാനത്ത് സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയെയും ജനജീവിതത്തെയും ഉയർത്തുന്ന വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. CBSE പുനർമൂല്യനിർണയ പ്രക്രിയ തടസ്സങ്ങളില്ലാതെ നടത്തുന്നതിന് വിദഗ്ധ സംഘത്തെ നിയോഗിക്കാൻ നിർദ്ദേശിച്ച് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് ജാഗ്രതയും 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 206 റൺ വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
3: You are listening to back-to-back songs on Ashrayam 90.

ഒരു കംപ്ലീറ്റ് സിനിമാ ഫാമിലിയിൽ നിന്നും വന്ന് തന്റേതായ അഭിനയശാരദ കൊണ്ട് മലയാള സിനിമയിൽ ഇടം നേടിയ അഭിനേതാവ്. തീവ്രം, അയ്യപ്പനും കോശിയും, വിലായത്ത് ബുദ്ധ, ലളിതം സുന്ദരം തുടങ്ങിയ നിരവധി സിനിമകളിലൂടെ മലയാള സിനിമാ ആസ്വാദകരുടെ പ്രിയങ്കരനായ നടൻ അനു മോഹൻ എത്തുന്നു ആശ്രയ FM 90 ശ്രീശാന്തിനൊപ്പം.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Hey, hello, good evening. Welcome to Red Carpet with me, RJ Srishant, on Ashraya FM 90.9. നാട്ടുകാർക്കൊപ്പം. അപ്പൊ എല്ലാ റെഡ് കാർപ്പറ്റിലൂടെയും നിങ്ങൾ ഒരുപാട് ഒരുപാട് ഗസ്റ്റുകളുടെയൊക്കെ വിശേഷങ്ങൾ കേൾക്കാറുണ്ടല്ലേ. അപ്പൊ അതുപോലെ ഒരു വലിയ ഗസ്റ്റുമായിട്ടാണ് ഞാൻ ഇന്നും എത്തിയിരിക്കുന്നത് കേട്ടോ. അതായത് ഒട്ടനവധി മലയാള സിനിമകളിലൂടെ മലയാളി പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ അനു മോഹനാണ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് കേട്ടോ. അനു ചേട്ടാ, വെൽക്കം ടു റെഡ് കാർപ്പറ്റ്.
2: നല്ല വിശേഷം, നന്നായി പോകുന്നു. ഇപ്പം ഷൂട്ട് നടക്കുകയാണ്, ഒറ്റക്കൊമ്പ് എന്ന് പറയുന്ന മൂവിന്റെ ഷൂട്ട് നടക്കുന്നു. അതെ, അപ്പം അങ്ങനെ സുഖമായിട്ട് പോകുന്നു. അവിടെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു,
1: എല്ലാവരും ഹാപ്പി ആയിട്ട് പോകുന്നു. ഞാൻ ആദ്യം തന്നെ ഒരു സന്തോഷം പങ്കുവെക്കട്ടെ. അതായത് ചേട്ടനെ അനിയനെ ഇന്റർവ്യൂ ചെയ്ത ഏക ഒരു ഭാഗ്യം എനിക്കുണ്ട് കേട്ടോ. ശരി ശരി, അപ്പം എന്തായാലും ആ ഒരു സന്തോഷം അറിയിക്കുകയാണ്. അപ്പം ഫാമിലിയൊക്കെ എങ്ങനെ, എല്ലാവരും ഹാപ്പി ആയിട്ട് പോകുന്നു?
2: എല്ലാവരും നന്നായി പോകുന്നു, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇപ്പം മോനും സ്കൂൾ തുറക്കാറായി, അപ്പം അതിന്റെ
1: ശേഷങ്ങളായിട്ടെങ്കിലിരിക്കുന്നു.
2: ചോദിച്ചുകഴിഞ്ഞാൽ യാദൃശ്ചികമായിട്ടാണ് ഞാൻ വന്നത്. കാരണം അറിയാലോ, നമ്മുടെ ഫാമിലി അപ്പൊ മുതൽ എല്ലാവരും സിനിമയിൽ, സിനിമ കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് ഞങ്ങളെല്ലാവരും. അപ്പോ എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര ഒരു കൗതുകമായിട്ടോ, ഭയങ്കര ഒരു, അത് കുഞ്ഞിലെ അങ്ങനെ കണ്ടതുകൊണ്ടാവാം, നാടകങ്ങളും സിനിമകളും ഒക്കെ കണ്ടതുകൊണ്ട് ഇതിനോട് വലിയൊരു കൗതുകം എനിക്കുണ്ടായിരുന്നില്ല കുട്ടിക്കാലത്തൊന്നും. അപ്പോ ഈ പറയുന്ന പോലെ പഠിക്കുക, ഞാൻ കുഴപ്പമില്ലാതെ പഠിക്കുമായിരുന്നു. അപ്പൊ പഠിക്കുക, ജോലി കിട്ടുക, അങ്ങനത്തെ ഒരു ഒരു ലൈനായിരുന്നു എന്റെ. ഞാൻ അത്യാവശ്യം പടം വരയ്ക്കും, അപ്പം എനിക്ക് അങ്ങനത്തെ ഒരു ക്രിയേറ്റീവ് പരിപാടികളൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു കുഞ്ഞിലെ. ഈവൻ അച്ഛന്റെ നാടകത്തിന്റെ കൂടെ പോകുമ്പോഴാണെങ്കിലും, ഞാൻ കുഞ്ഞാണ്, അവരുടെ കൂടെ പോകുമ്പോഴാണെങ്കിലും സുജാത മാഷ് വരയ്ക്കുന്ന നാടകത്തിന്റെ സെറ്റുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കലായിരുന്നു എന്റെ മീൻ പരിപാടി. അപ്പം അവരുടെ അവര് വരയ്ക്കുന്ന രീതികള്, അല്ലെങ്കിൽ സെറ്റ് എങ്ങനെ സ്റ്റേജിൽ സെറ്റ് ചെയ്യുന്ന രീതികൾ, ഇതൊക്കെ ആയിരുന്നു എന്നെ കൂടുതൽ ആകർഷിച്ചിരുന്നത് ആക്ടിങ്ങിനേക്കാൾ. ഈവൻ സിനിമ ലൊക്കേഷനിൽ പോകുമ്പോഴും ഞാൻ ഈ പറയുന്ന പോലെ ക്യാമറമാന്റെ ബാക്കിൽ പോയി നിൽക്കുക, അല്ലെങ്കിൽ ആർട്ട് ഡയറക്ടറുടെ അവര് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഏരിയയിൽ പോയിട്ട് അവരുണ്ടാക്കുന്ന ഓരോ സാധനങ്ങൾ നോക്കുക, ഇതൊക്കെ ആയിരുന്നു എന്റെ അന്നത്തെ കൗതുകം. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഒരു ഫീൽഡായിരിക്കും എനിക്കെന്ന് എവിടെയോ ഒരു ബോധം എനിക്കും അച്ഛനും എല്ലാവർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഈ പറയുന്ന പോലെ വീട്ടിലൊന്നിനും അങ്ങനെ ഫോഴ്സ് ചെയ്യാറില്ല. അങ്ങനെ ഞാൻ പ്ലസ് ടു കഴിയുന്നു, ഞാൻ ടൂൾ ഡിസൈനിങ് എന്ന് പറഞ്ഞൊരു കോഴ്സ് പഠിച്ചു, അത് കഴിഞ്ഞു. ജോലി ഞാൻ ബാംഗ്ലൂർ ഒരു 2 വർഷം ജോലി ചെയ്തു. ജോലി ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ യാദൃശികമായിട്ട് ഓർക്കുട്ട് എന്ന് പറയുന്നത്, തമിഴ്നാട്ടിലാണ് ആദ്യം അഭിനയിക്കുന്നത്. ഞാൻ ഒരു ലീവിന് വീട്ടിൽ വന്നപ്പോ വീട്ടിലാരും ഉണ്ടായിരുന്നില്ല, എല്ലാവരും തമിഴ്നാടിന്റെ ലൊക്കേഷനിലാ. അതില് അമ്മയുണ്ട്, അമ്മാവനുണ്ട്, അച്ഛനുണ്ട്, ചേട്ടനുണ്ട്, എല്ലാവരും അഭിനയിക്കുന്ന ഒരു സിനിമയായിരുന്നു. ഞങ്ങളൊരു കുടുംബ ചിത്രമായിരുന്നു. അപ്പോ ഞാന് വെക്കേഷൻ വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവരുടെ അടുത്തേക്ക് പോവാന്ന് പറഞ്ഞ് തമിഴ്നാടിന്റെ ലൊക്കേഷനിൽ ചെല്ലുന്നു. അപ്പൊ അവിടെ വെച്ച് യാദൃശികമായിട്ടാണ് ഞാൻ തമിഴ്നാടിൽ അഭിനയിക്കുന്നത്, മമ്മൂക്ക എന്നെ കാണുകയും. അതേപോലെ അപ്പൊ അന്ന് മമ്മൂക്കയുടെ ചെറുപ്പം അഭിനയിക്കാൻ വേണ്ടി ഒരു പയ്യനെ നോക്കി നടക്കുന്ന ഒരു
1: ടൈമായിരുന്നു.
2: അപ്പോ അങ്ങനെയാണ് ഞാൻ ചട്ടമ്പിനാടിലേക്ക്
1: യാദൃശ്ചികമായി എത്തിപ്പെട്ടതാണ്.
2: അതെ അതെ, വളരെ യാദൃശ്ചികം. കാരണം ഞാൻ ലൊക്കേഷൻ ഇവിടെ അച്ഛനും അമ്മേനെയും തന്നെ കാണാൻ പോയതാണ്. അപ്പോ അങ്ങനെ അവിടെ വെച്ച് ലഞ്ച് ബ്രേക്ക് ടൈമിലാണ് മമ്മൂക്ക കണ്ടിട്ട് അതേപോലെ എന്റെ പഠിത്ത കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചത്. അപ്പൊ മമ്മൂക്ക എന്നെ പറഞ്ഞു മതി എന്ന് പറഞ്ഞിട്ട് പോയി. അങ്ങനെ ഒരു ആ ഒരു സമയത്താണ് ഞാൻ ചട്ടമ്പിനാട് അഭിനയിക്കുന്നത്. അതിനുശേഷം ആണ് ഞാൻ ഓർക്കുട്ട് എന്ന് പറയുന്ന ഒരു സിനിമയിൽ അഭിനയിക്കുന്നത്. അത് അതും ഈ പറയുന്നത് പോലെ ചേട്ടൻ അഭിനയിച്ച നിവേദ്യം സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടേഴ്സ് ആയിരുന്നു ഇതിന്റെ ഡയറക്ടർ. അപ്പോഴൊന്നും ഈ പറയുന്നത് പോലെ ആക്ടിങ് ഒരു സീരിയസ് ആയിട്ടോ, ഇതിപ്പം എന്നിലേക്ക് വന്ന പ്രൊജക്ടുകളാണ്. അപ്പം അങ്ങനെ ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ. അതിനുശേഷം ഞാൻ ഞങ്ങളൊരു കുറച്ച് ഫ്രണ്ട്സ് നോവലിൽ ജോലി തരപ്പെടുത്താനുള്ള പരിപാടികളൊക്കെയാണ് പാരലി ഇങ്ങനെ നടക്കുന്നു. അപ്പൊ അതിന്റെ പേപ്പർ വർക്ക് പാരലി ഞാൻ രൂപേഷ് പീതാംബരനെ പരിചയപ്പെടുന്നു. വളരെ ഞങ്ങൾ വലിയ നല്ല സുഹൃത്തുക്കളാണ്. അപ്പോ രൂപേഷന്റെ സ്ക്രിപ്റ്റ് ഇതേപോലെ അതിന്റെ ഒരു കറക്ഷനും അതിന്റെ ഒരു അഭിപ്രായം ചോദിക്കാൻ വന്ന ഞങ്ങളടുത്ത് ഞങ്ങൾ മിക്കവാറും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മീറ്റ് ചെയ്യാറുണ്ട്. അപ്പോ അങ്ങനത്തെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞപ്പോഴും രൂപേഷായിട്ട് വിളിച്ചിട്ട് ചോദിക്കുന്നു, അതിന്റെ രാഘവൻ ക്യാരക്ടർ നിനക്ക് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അപ്പം എന്റെ അന്നത്തെ രൂപം രാഘവനുമായിട്ട് യാതൊരു മാച്ചും ഇല്ലാത്ത ഒരു, കാരണം അങ്ങനെ ഭയങ്കര മേലിഞ്ഞൊരു ഹിപ്പി സ്റ്റൈലൊക്കെ നടക്കുന്ന ടൈമായിരുന്നു. അപ്പോ രാഘവൻ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു, ഞാൻ പറഞ്ഞു രൂപേഷയുടെ കഥ എനിക്ക്, അപ്പം രൂപേഷയുടെ ആവശ്യം നിനക്ക് കഥ പരിഹാരത്താണ്, നിനക്ക് ഇന്നത്തെ എല്ലാ വാൻസൻസും അറിയാം. അപ്പോ അതിലേക്ക് എനിക്ക് ഞാൻ രൂപേഷനും ഒരു കണ്ടാൽ വില്ലനാണെന്ന് തോന്നാത്ത ഒരു പുതുമുഖത്തെയാണെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിന്റെ അപ്പിയറൻസിൽ വ്യത്യാസം വരുത്തണം, പക്ഷെ അതിലേക്ക് എത്താൻ പറ്റുമെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞാൻ. അങ്ങനെയാണ് ഞാൻ തീവ്രമാണ് സത്യ ഞാനായിട്ടൊരു ക്യാരക്ടർ എടുത്ത്. അതെ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്ത?
2: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
3: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
1: YS ഹാർഡ്വെയർസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446002151.
3: YS ഉള്ളപ്പോൾ വൈവറി.
4: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Yes, we are back on Red Carpet with me, RJ Srishant, on Astraya FM 90.9. നാട്ടുകാർക്കൊപ്പം സഭ കാർപ്പത്തിൽ ഇന്ന് നമ്മോടൊപ്പം കൂടെയുള്ളത് തീവ്രം, അയ്യപ്പനും കോശിയും, വിലായത്ത് ബുദ്ധ, ലളിതം സുന്ദരം തുടങ്ങിയ സിനിമകളിലൂടെ മലയാളി പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ അനു മോഹനാണ്. അപ്പൊ അനു ചേട്ടാ, അപ്പൊ ചേട്ടന്റെ കാര്യം പറയുകയാണെങ്കിൽ കൊട്ടാരക്കര ശ്രീധരൻ നായർ അപ്പനാണ്, സായികുമാർ അങ്കിളാണ്, ശോഭ മോഹൻ അമ്മയാണ്, വിനു മോഹന്റെ സഹോദരനാണ്. ഈ ഒരു വലിയ ഫാമിലി ലെഗസി സിനിമയിൽ വരുമ്പോ ഒരു പ്രഷർ ആയിരുന്നു, അതൊരു കോൺഫിഡൻസ് ആയിരുന്നു?
2: അത് ആദ്യം വരുമ്പോ എനിക്ക് പറയുന്നത് വലിയൊരു ടെൻഷൻ ആയിരുന്നു. കാരണം എല്ലാ എവിടെ ചെല്ലുമ്പോഴും അപ്പൂപ്പന്റെ മഹത്വമാണ് എല്ലാരും പറയുന്നത്. അപ്പൂപ്പനെ പറ്റി, അപ്പൂപ്പന്റെ ചെയ്ത സിനിമകളും അത്രയും ലെജൻഡറി ആയിട്ടുള്ള ആളെ വെച്ചിട്ടാണ് എന്റെ അടുത്ത് ഫസ്റ്റ് കോൺവെർസേഷൻ തുടങ്ങുന്നത്. അപ്പൊ അത് എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ ആയിരുന്നു. കാരണം ഏത് ലൊക്കേഷൻ എന്നാലും അപ്പൂപ്പൻ എന്നും പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പൊ എന്റെ പേടി അപ്പൂപ്പൻ ചെയ്തു വെച്ചതോ അല്ലെങ്കിൽ അമ്മ ചെയ്തു വെച്ചതോ അല്ല അമ്മാവൻ ചെയ്തു വെച്ചത് ചേട്ടൻ ചെയ്തു വെച്ചത് അച്ഛന്റെ നാടകങ്ങൾ ഇതൊക്കെ വെച്ചിട്ട് എന്നെ കമ്പയർ ചെയ്യുമോ എന്നുള്ളൊരു വലിയ ഭയം തുടക്ക സമയത്ത് ഉണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്നത് പോലെ നമുക്ക് അറിയാലോ, കാരണം ആദ്യത്തെ രണ്ട് മൂന്ന് സിനിമ ഈ പറയുന്ന പോലെ ഞാൻ ഇന്ന ഫാമിലിയിൽ നിന്ന് വന്നതുകൊണ്ട് ഇന്നിലേക്ക് വന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഞാൻ തീവ്രത്തിന് ശേഷമാണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തത്. കാരണം അതിനുശേഷം ഞാനായിട്ടൊരു സിനിമ അല്ലെങ്കിൽ ഞാൻ ഇതാണ് എന്റെ വഴി എന്ന് ഞാൻ തെരഞ്ഞെടുത്തതിന് ശേഷമാണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്ത ഒരു സമയമായിരുന്നു. കാരണം അതിനുശേഷം നമ്മളിലേക്ക് വരുന്ന സിനിമകളും നമ്മൾ അതിനെ ഫിൽട്ടർ ചെയ്യുന്നതും നല്ല സിനിമകളിലേക്ക് എത്തിപ്പെടാൻ പെടുന്ന ഒരു പാടും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അതിനകത്ത് നമ്മുടെ പെർഫോമൻസിനനുസരിച്ചിട്ട് അടുത്തടുത്ത സിനിമകൾ വരുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഇനി ഏത് ഫാമിലിയിൽ നിന്ന് വന്നാലും അങ്ങനെ തന്നെയാണ് ഇവിടെ എല്ലാവരും നിലനിൽക്കുന്നത് തന്നെ.
1: സിനിമയിലേക്കുള്ള എൻട്രി വളരെ എളുപ്പമായിരിക്കും, പക്ഷെ ആഫ്റ്റർ ദാറ്റ് അതിനെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി സ്കിൽ വേണം അല്ലേ?
2: അതെ അതെ. അപ്പം ആ ഒരു സത്യം മനസ്സിലാക്കി ഈ പറയുന്നത് പോലെ ഈ ഒരു വലിയ ബേർഡൻ അപ്പനെ പറ്റി പറയുമ്പോൾ അതെടുത്ത് ഞാൻ എന്റെ തലയിലേക്ക് വെക്കണ്ട എന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോ നമ്മളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് അതിന്റെ ഒരു മാക്സിമത്തിൽ എഫേർട്ട് എടുക്കുക ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഒരു ഇത്.
1: ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളങ്ങനെ നമ്മുടെ അനുചേട്ടന്റെ വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. സോ ചേട്ടനോട് കുറച്ചധികം കാര്യങ്ങൾ കൂടി ചോദിച്ചറിയാനുണ്ട്. സോ ആരും എങ്ങ് പോകേണ്ട, കേട്ടോണ്ടിരുന്നോളൂ റെഡ് കാർപെറ്റ് വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആസ്ട്രയ FM 90.9 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
1: സൗജന്യ കേൾവി പരിശോധന ക്യാമ്പ് മെയ് 25 മുതൽ 30 വരെ കേൾക്കാം എക്സ്ക്ലൂസീവ് ഹിയറിംഗ് സ്റ്റുഡിയോയുടെ കുണ്ടറ പത്തനാപുരം ബ്രാഞ്ചുകളിൽ നടത്തപ്പെടുന്നു. ഇന്ന് തന്നെ നിങ്ങളുടെ കേൾവി ടെസ്റ്റ് ബുക്ക് ചെയ്യൂ. വിളിക്കൂ 7012998473.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Yes, once again we are back on Red Carpet with me, RJ Srishant, Onasreya, FM 99.9 നാട്ടാർക്കൊപ്പം. Yes, അപ്പൊ റെഡ് കാർപ്പറ്റിൽ ഇന്ന് നമ്മളോടൊപ്പം കൂടെയുള്ളത് ഒരു കംപ്ലീറ്റ് സിനിമാ ഫാമിലി നിന്ന് വന്ന് തന്റേതായ അഭിനയ ചാരത കൊണ്ട് മലയാള സിനിമയിൽ ഇടം നേടിയ അഭിനേതാവ് അനുമോഹനാണ്. അപ്പൊ ചെറുതും വലുതുമായ ഒരുപാട് വേഷങ്ങൾ ഇപ്പൊ ചെയ്തു. ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോ അനുമോഹൻ എന്ന നടന്റെ ഈ സിനിമാ ജേണിയെ പറ്റി എന്താ ഫീൽ ചെയ്യുന്നത്?
2: ഈ പറയുന്ന പോലെ, അതായത് കുഞ്ഞിലേ മുതലേ അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, ഇഷ്ടം, നിനക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാന്നുള്ളതാണ്. അതിപ്പോ ഞാൻ പഠിച്ച് ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്യുന്നതിന് മുന്നേയും അച്ഛനെ അടുത്ത് പറഞ്ഞതാണ്. നിനക്ക് സാധാരണ ഒരു വീട്ടിലും അങ്ങനെ പറയാൻ തോന്നില്ല, ജോലി കിട്ടുമ്പോ ഭയങ്കര ഹാപ്പിനെസ് ആണ്. അപ്പൊ അച്ഛനെ അടുത്ത് അപ്പോഴും മാറ്റി തരാം, നമുക്ക് ഹാപ്പി ആണെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞത്. അപ്പം അതാണ്, അപ്പം എന്ത് ജോലിയാണ്, വലുതോ ചെറുതോ എന്നുള്ളതല്ല, നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോ അതിനകത്തൊരു ഒരു പൂർണ്ണത വരും എന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോ ഞാൻ പോകെ പോകെ പയ്യെ പയ്യെ ആണെങ്കിലും ആക്ടിങ് അല്ലെങ്കിൽ ഈ സിനിമ പ്രോസസ്സിനോട് എനിക്ക് ഭയങ്കരമായ ഒരു ഇഷ്ടവും അതിന്റെ ഒരു ക്രിയേറ്റീവ് സൈഡിലോട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗമാകുന്നതിനോടുള്ള ഇഷ്ടമാണ് എന്നെ പല സ്ട്രഗിൾ സ്റ്റേജിലും ഇത് തന്നെ ചെയ്യണം എന്നുള്ള രീതിയിൽ നിലനിൽക്കുന്നത്. അപ്പോ തിരിഞ്ഞു നോക്കുമ്പോൾ ഹാപ്പിയാണ്, കാരണം ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്തിരിക്കുന്നത്, എനിക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഇനിയും അങ്ങനത്തെ കഥാപാത്രങ്ങളും അതിലും വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹം.
1: തീർച്ചയായിട്ടും ഇനിയും അവസരം ഉണ്ടാവട്ടെ. അപ്പോ ഇന്നത്തെ മലയാള സിനിമ പണ്ടത്തെ അപേക്ഷിച്ച് മേക്കിങ്ങിലും കഥ പറച്ചിലും വലിയ മാറ്റങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലേ? പാൻ ഇന്ത്യൻ തലത്തിൽ നമ്മുടെ മലയാള സിനിമ ചർച്ച ചെയ്യപ്പെടുന്നു. സോ ഈ ഒരു മാറ്റത്തെ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എങ്ങനെയാണ് നോക്കിക്കാണത്?
2: ആക്ച്വലി നല്ലതാണ്, കാരണം ഇപ്പം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പം
1: തീർച്ചയായിട്ടും
2: ഒരു ഇടക്കാലത്ത് ഒരു സിനിമ എന്ന് പറയുന്നത് ഭയങ്കര വിദൂരതയിലായിരുന്നു ഒരു ഒരു ആസ്പയറിംഗ് സിനിമ പ്രേമിക്ക് അല്ലേ. അപ്പോ ഇപ്പം അങ്ങനെയല്ല, ഇപ്പം എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കണ്ടന്റ് കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു ഒരു ഐറ്റം കയ്യിലുണ്ടെങ്കിൽ അവർക്കത് പ്രസന്റ് ചെയ്യാൻ ഇഷ്ടംപോലെ പ്ലാറ്റ്ഫോമും, അത് സിനിമ തിയേറ്റർ തന്നെ ആവണമെന്നില്ലല്ലോ. അപ്പം അതേ സെലിബ്രിറ്റിക്കൽ വാല്യൂ ആണ് ബാക്കി എല്ലാവർക്കും കിട്ടുന്നത്. അപ്പം അവരുടെ നമ്മളുടെ കയ്യിലുള്ള ഐറ്റം എന്താണോ അല്ലെങ്കിൽ കണ്ടന്റ് എന്താണോ അത് പ്രസന്റ് ചെയ്യുക എന്നുള്ളത് വളരെ ചലഞ്ചിങ് ആണ്. അപ്പം അതേപോലെ ചലഞ്ചിങ് ആണ്, അത്രയും റിസോഴ്സസും ഉണ്ട്, അവൈലബിൾ ആണ്. അപ്പോ ഇപ്പൊ പണ്ടത്തെ പോലെ പണ്ടത്തെക്കാൾ കൂടുതൽ കോമ്പറ്റീവ് ആണ്, നമ്മൾ അത്രയും കണ്ണിങ് ആവണം, നമ്മൾ ചെയ്യുന്ന ഓരോ മൊമെന്റിലും ആ ഒരു പെർഫെക്ഷൻ കൊണ്ടുവരാൻ എല്ലാവരും നോക്കുന്നുണ്ട്. അപ്പം അത് ആക്ച്വലി നല്ലതുമാണ്, അത് ആക്ച്വലി നല്ലതുമാണ്. ഇപ്പൊ ഈ പറയുന്ന ഭയങ്കര ചലഞ്ചിങ് ആണ്. അപ്പം ഈ പറയുന്ന പോലെ എല്ലാവരുടെയും ഒരു ക്വാളിറ്റി കൂടും, പണ്ടത്തെ പോലെ അല്ല, എല്ലാവരും നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണ് കൊണ്ടുവരുന്നത്.
1: തീർച്ചയായിട്ടും കുറച്ച് കോമ്പറ്റീഷൻ കൂടുമെന്ന് പറയാം അല്ലേ?
2: അതെ അതെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Yes, we are back on Red Carpet with me, RJ Srishant, on Ashraya FM 19. Yes, അപ്പൊ എന്തായാലും റെഡ് കാർപ്പറ്റിൽ ഇന്ന് നമ്മുടെ ഒപ്പം കൂടെയുള്ളത് തീവ്രം

0: അയ്യപ്പനും കോശിയും വിലായുധ ബുദ്ധ ലളിതം സുന്ദരം തുടങ്ങിയ സിനിമകളിലൂടെ മലയാളി പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ അനുമോഹനാണ്. അനുചേട്ടാ, അപ്പോ ചേട്ടന്റെ സിനിമകളെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പൊ മലയാളികൾ ഒരുപാട് എന്താണ് ഇരു കൈ നീട്ടി സ്വീകരിച്ച സിനിമയാണ് അയ്യപ്പനും കോശിയും. അതിലെ സി പി സുജിത്തിനെ നമുക്ക് മറക്കാൻ പറ്റത്തില്ല. അപ്പം സച്ചി സാറുമായിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാൻ പറ്റുമോ?
1: ഈ പറഞ്ഞ സച്ചിയേട്ടൻ ഞാൻ പരിചയപ്പെടുന്നത് ടിക്കറ്റ് 43 എന്ന് പറയുന്ന പടത്തിന്റെ ഷൂട്ടിന് വേണ്ടിയിട്ട്. ഞാൻ 7th day ഷൂട്ട് കഴിഞ്ഞിട്ട് അതേപോലെ രാജുവേട്ടൻ വിളിച്ചിട്ട് ഒരു ദിവസം രാവിലെ വിളിച്ചിട്ട് ചോദിച്ചു, എന്റെ അടുത്ത പടത്തിൽ ഒറ്റ ദിവസത്തെ ഷൂട്ടേ ഉള്ളൂ, അഭിനയിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചെയ്യാന്നുള്ള രീതിയിൽ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ എന്ന് പറഞ്ഞു. ഞാനേഴ്സ് എറണാകുളത്ത് എവിടെയെങ്കിലും ആയിരിക്കും ഷൂട്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ അന്ന് വൈകുന്നേരം അതിന്റെ കൺട്രോളർ വിളിച്ചിട്ട് അതിന് കാശ്മീരിലാണ് ഷൂട്ട്, നാളെ രാവിലെ ഫ്ലൈറ്റ് കാരണം. ഞാൻ പറഞ്ഞു കാശ്മീരിലല്ലോ. അപ്പൊ അങ്ങനെയാണ് ഞാൻ ടിക്കറ്റ് പോട്ടിട്ട് അവിടേക്ക് വേണ്ടിട്ട് നെക്സ്റ്റ് ഡേ രാവിലെ ഞാൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ രാവിലെ 6:30 എന്തോ വരുന്നു ഫ്ലൈറ്റ്. അപ്പോ അങ്ങനെ അവിടെ എത്തിയപ്പോഴാണ് എന്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്, മൊത്തം സച്ചിദാനന്ദൻ എന്ന് പറയുന്ന ഒരു പേരാണ്. സച്ചിദാനന്ദൻ അന്ന് എനിക്ക് ഊഹത്തിൽ പോലും പോകുന്നില്ല. അപ്പോ ഞാൻ അവിടെ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യുന്നു, സച്ചിദാനന്ദൻ വെയിറ്റ് ചെയ്തു നിൽക്കുന്നു. അപ്പൊ സച്ചിദാനന്ദൻ അന്ന് നേരിട്ട് കണ്ടപ്പോഴാണ് സച്ചിദാനന്ദൻ എനിക്ക് മനസ്സിലായത്. അപ്പൊ അന്ന് ഞങ്ങള് നെടുമ്പോ കൊച്ചി മുതൽ ശ്രീനഗർ എത്തിയിട്ട് അവിടുന്ന് ഒരു 4-5 മണിക്കൂർ ഉള്ളിലേക്ക് പോകണം ഈ ലൊക്കേഷനിലേക്ക് എത്താൻ. അപ്പോ അങ്ങനൊരു ഫുൾ ഡേ ഞങ്ങള് രണ്ടും മാത്രമായിരുന്നു ആ യാത്ര. അത് ഒരു എന്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു ദിവസമായിരുന്നു. കാരണം ഞാൻ കൊച്ചിയിൽ നിന്ന് ഞങ്ങള് ഡൽഹിയിലെത്തുന്നു, ഡൽഹിയിൽ കുറച്ച് ലേ ഓവർ ടൈം ഉണ്ടായിരുന്നു, അവിടുന്ന് ശ്രീനഗർ ഫ്ലൈറ്റ് കയറുന്നു, അവിടെ കുറെ നേരം വെയിറ്റ് ചെയ്തു, പിന്നെ അവരുടെ മിലിറ്ററിയുടെ വണ്ടി വന്നു. അവിടുന്ന് ഒരു 4 മണിക്കൂർ ഞങ്ങള് കാശ്മീരിലൂടെ യാത്ര ചെയ്യുന്നു, ചായക്കടകളിൽ നിർത്തുന്നു, ചായ കുടിക്കുന്നു, പോകുന്നു. അപ്പം അങ്ങനത്തെ ഒരു ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചു. ഞാൻ എന്റെ പഠിത്തത്തിന്റെ കാര്യവും എന്റെ ജോലിയുടെ കാര്യവും എന്റെ ഇഷ്ടങ്ങള്, സച്ചേട്ടന്റെ വക്കീൽ ജീവിതം, സ്കൂൾ ജീവിതം, അങ്ങനെ എന്തൊക്കെയോ ഒരു നമ്മളൊരു ബ്രദറിന്റെ അടുത്ത് സംസാരിക്കുന്നത് പോലെ ഭയങ്കരമായിട്ട് ഞങ്ങളൊരു ഒരു പരിചയക്കുറവില്ലാതെ വളരെ അടുത്ത ഒരു ദിവസമായിരുന്നു അന്ന്. ഈ ലൊക്കേഷനിൽ എത്തി സച്ചേട്ടൻ സച്ചേട്ടന്റെ പരിപാടികൾക്ക് പോകുന്നു. സച്ചേട്ടൻ എനിക്ക് തോന്നുന്നു അന്ന് അനാർക്കലിയുടെ സ്റ്റോറി എന്തോ ഡിസ്കഷന് വേണ്ടിട്ട് വന്നതാണ് രാജുവിന്റെ അടുത്ത്. അപ്പം അങ്ങനെ ഞങ്ങൾ അന്നത്തെ ദിവസം കഴിഞ്ഞ് പിരിയുന്നു. സച്ചേട്ടൻ 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന നേരത്ത് എന്റെ അടുത്ത് വന്ന് പോയി പറഞ്ഞു. അതിന്റെ ഇടയ്ക്ക് പിന്നെ സംസാരം അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഈ പറയുന്ന പോലെ യൂട്യൂബ് റൂട്ട് സിനിമയ്ക്ക് ശേഷം ഞാൻ ഏകദേശം ഒരു 3-3.5 വർഷം ഞാൻ സിനിമ ചെയ്യാതെ ഇരുന്ന ഒരു ഫേസ് ഉണ്ടായിരുന്നു. കാരണം അന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ വന്നില്ല. അപ്പം എന്തോ അങ്ങനത്തെ ഒരു ബ്രേക്കിലേക്ക് പോയി. അപ്പം നമ്മൾക്ക് ഇങ്ങനെ ഒരു ഭയങ്കര കൺഫ്യൂഷൻ വരുമല്ലോ, അയ്യോ ഞാൻ എന്റെ ജോലി കളഞ്ഞിട്ടാണ് വന്നത്, അപ്പം അങ്ങനെ ഇങ്ങനെ എന്റെ കല്യാണം പേരിൽ നടക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഭയങ്കര ഒരു ടെൻഷൻ പീരീഡ് ആയിരുന്നു അത്. അപ്പം അന്ന് ഞങ്ങള് നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെ സ്ക്രിപ്റ്റ് ഡിസ്കഷനും പരിപാടികളൊക്കെ ആയിട്ട് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് മിക്കവാറും ഒരുമിച്ച് കൂടാറുണ്ട്. അപ്പൊ ഞാനൊരു ദിവസം അതേപോലെ കൊച്ചിയിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് ട്രെയിനിൽ ഒറ്റയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പൊ ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ ആലോചിച്ചു, സച്ചിദാനന്ദനെ വിളിച്ചിട്ട് കുറെ നാളായി എന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിക്കാൻ നോക്കിട്ട്. പക്ഷേ അപ്പോഴും എന്റെ മനസ്സിലൊരു ഞാൻ ഇത്രയും നാൾ വിളിക്കാതിരുന്നിട്ട് ഡയറക്റ്റ് അങ്ങനെ വിളിക്കും, ഞാൻ ചുമ്മാ ഒരു മെസ്സേജ് ഇടാം എന്നും പറഞ്ഞിട്ട് ഞാൻ സച്ചിയുടെ സുഖമാണോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് ഇട്ടു. ഞാൻ ട്രിവാൻഡ്രത്ത് ട്രെയിനിൽ നിന്ന് ഇറങ്ങി തമ്പന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങി, പ്ലാറ്റ്ഫോം ഇറങ്ങിയില്ല. അതിന് മുന്നേ സച്ചിദാനന്ദന്റെ റിപ്ലൈ വന്നു, എടാ നീ എവിടെ ഉണ്ട്, എന്നെ ഒന്ന് അത്യാവശ്യമായിട്ട് കാണണം, നാളെ രാവിലെ ഒന്ന് എന്റെ വീട് വരെ വരാൻ പറ്റും. ഞാൻ പറഞ്ഞു, അപ്പൊ ഞാൻ ട്രിവാൻഡ്രത്താണെന്ന് പറയുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു ഓക്കെ
0: പറഞ്ഞു.
1: അപ്പോഴും എന്റെ മനസ്സിൽ സിനിമ എന്താ, പക്ഷെ സച്ചിദാനന്ദൻ ഒരു ആശ്വാസമാണ്. കാരണം നമ്മൾ പല സ്ട്രഗിൾസ് ചെയ്തിരിക്കുന്ന സച്ചിദാനന്ദനെ ഭയങ്കര ഒരു ആശ്വാസം കിട്ടും. ആ ഒരു സച്ചിദാനന്ദന്റെ മറുപടിയിൽ നമ്മൾ ഒരു 3 മാസം ഓടും. അങ്ങനത്തെ ഒരാളായിരുന്നു. അപ്പൊ ഞാൻ സച്ചിദാനന്ദനെ കാണാൻ നിന്നും പറഞ്ഞ് ഞാൻ തിരിച്ച് അന്ന് രാത്രി തന്നെ തിരിച്ച് എറണാകുളം വരുന്നു. നെക്സ്റ്റ് ഡേ ഞാൻ സച്ചിദാനന്ദൻ ലൊക്കേഷൻ അയച്ചാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അപ്പൊ ആ വീട്ടിൽ ചെല്ലുമ്പോഴാണ് അവിടെ ഒരു പറ്റം ജനം. ഞാൻ നോക്കിയപ്പോ അപ്പൊ എനിക്ക് മനസ്സിലായി എന്തോ സിനിമ പരിപാടി നടക്കുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞിട്ട് സച്ചിദാനന്ദൻ പറഞ്ഞാൽ, ഞാൻ ഇങ്ങനെ ഒരു പടം പ്ലാൻ ചെയ്യുന്നുണ്ട്, രാജുവും ബിജു മേനോനുമാണ് നായകന്മാര്. അപ്പോ അതിലേക്കൊരു പോലീസ് ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ്, ഒരു ചെറുപ്പക്കാരൻ പോലീസിനെ വേണം വരുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നിന്നെ വിളിച്ചത്. അപ്പൊ അതിന്റെ ശേഷം നെക്സ്റ്റ് ഡേ മോർണിംഗ് അതിന്റെ കൺട്രോളർ വിളിച്ചിട്ട്, അനു പടത്തിൽ ഇന്നാണ് കേട്ടോ, ഇനി താടിയും മീശം നടക്കണ്ട, ഓക്കെയാണ്. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ അയ്യപ്പനും കോശിലേക്കും വരുന്നത്.

0: Right, Carpet. Stay tuned for your favorite celebrity.
1: Yes, once again we are back on Red Carpet with me, RJ Srishant, on Ashraya FM 90.9-inoppum nattarkoppum. Yes, our Red Carpet-il innu nammodoppum koodiyullathu ഒരു കംപ്ലീറ്റ് സിനിമാ ഫാമിലി നിന്ന് വന്ന് തന്റേതായ അഭിനയ ചാരത കൊണ്ട് മലയാള സിനിമയിൽ ഇടം നേടിയ അഭിനേതാവ് അനുമോഹനാണ്. അപ്പൊ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ചേട്ടൻ പറഞ്ഞത് സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ ഇത് ഞാൻ ചെയ്യണമെന്ന് തോന്നിപ്പിക്കുന്ന ഒരു മെയിൻ ഫാക്ടർ എന്താണ്? ഞാൻ അഭിനയിച്ചതിൽ ഏറ്റവും പെർഫോം ചെയ്യാൻ ഏറ്റവും അധികം ഹോംവർക്ക് ചെയ്യേണ്ടി വന്നൊരു ക്യാരക്ടർ ഏതായിരുന്നു?
2: അങ്ങനെ ഹോംവർക്ക് എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തത് സത്യം പറഞ്ഞാൽ ആദ്യത്തെ സിനിമയാണ് തീവ്രം. കാരണം എന്റെ പ്രായം അതായിരുന്നു. അന്ന് തീവ്രത്തിലെ രാഘവൻ എന്ന് പറയുന്ന ഏകദേശം 10-30 വയസ്സുള്ള ഒരാളാണ്. ഞാൻ എനിക്കന്ന് 21 വയസ്സുള്ളൂ. അപ്പോ ഓട്ടോ ഓടിക്കുന്ന ആളാണ്, ഞാൻ അന്ന് ഓട്ടോ ഓടിച്ചിട്ടില്ല. ജയിലിൽ കിടക്കുന്ന ഒരാളാണ്, ജയിലിന്റെ അകം ഞാൻ കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല അന്ന്. അപ്പോ ഭാര്യയുള്ള ആളാണ്, ഞാൻ കല്യാണം. ഇങ്ങനത്തെ എന്റെ പേഴ്സണൽ ലൈഫായിട്ട്
1: യാതൊരു ബന്ധമില്ല.
2: അപ്പം അങ്ങനത്തെ ഒരു കാര്യങ്ങളായിരുന്നു തീവ്രത്തിലെ രാഘവൻ എന്ന് പറഞ്ഞത്. അപ്പം മെന്റലി എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ കുറെ ബുദ്ധിമുട്ട് കിട്ടി വന്നത്. ഫിസിക്കലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും എനിക്ക് ബുദ്ധിമുട്ടിട്ട് വന്നത് രാഘവൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. പിന്നീട് അങ്ങോട്ടുള്ളതാണെങ്കിലും നമുക്ക് അതിന്റെ ഒരു വൃതം മനസ്സിലാകുമ്പോൾ, ഇപ്പം നമ്മളിപ്പോ ഓരോ ക്യാരക്ടർ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴാണെങ്കിലും, ഇപ്പം ആ സീൻ പ്രാക്ടീസ് ചെയ്യുന്നതിനൊക്കെ കൂടുതൽ ഞാൻ ചെയ്യുന്നത് അതിന്റെ ഒരു ആ മാനസികാവസ്ഥയില്ല, ആ ക്യാരക്ടറിന്റെ മാനസികാവസ്ഥ ഞാൻ വെറുതെ ആലോചിച്ചോണ്ടിരിക്കും. അതാണ് ഞാൻ കൂടുതലും ചെയ്യാറ്. ഞാൻ വെറുതെ ഇങ്ങനെ ആലോചിക്കും ആ അവസ്ഥയിൽ എന്തായിരിക്കും. ഫിസിക്കലി ഞാൻ ചിലപ്പോ ഒന്നും ചെയ്യുന്നുണ്ടാവും, ചിലപ്പോ കട്ടിൽ കിടക്കുമായിരിക്കും, പക്ഷെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും. അപ്പൊ നമ്മള് ഈ പറയുന്നത് പോലെ അതിന്റെ ഒരു ആ ഒരു മാനസികാവസ്ഥയിലേക്ക് വരുമ്പോ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരം അതിനനുസരിച്ച് റിയാക്ട് ചെയ്യുന്ന എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും ആ പറയുന്ന സിനിമ കഥയിൽ എന്റെ ക്യാരക്ടറിന് അല്ല എന്റെ കഥാപാത്രത്തിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടാവും. ആ കഥാപാത്രം ഇല്ലെങ്കിലും ആ സിനിമ മുന്നോട്ട് പോകുമെങ്കിൽ ഞാൻ ആ ക്യാരക്ടർ ചെയ്തിട്ട് കാര്യമില്ല. അപ്പം അങ്ങനെ ഞാൻ നോക്കാറുണ്ട്. ഇപ്പൊ ഒരു സീനിലാണെങ്കിലും ആ കഥാപാത്രം കൊണ്ട് ആ കഥാഗതിയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടോ ഇമ്പോർട്ടൻ്റ് ആണോ എന്നൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അതൊക്കെ തന്നെ ഞാൻ ശ്രദ്ധിക്കാറുള്ളൂ.

0: ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Yes, we are back on Red Carpet with me, RJ Srishant, on Ashraya FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, അപ്പൊ ഇന്നലെ റെഡ് കാർപ്പറ്റിൽ ഇന്ന് നമ്മോടൊപ്പം കൂടെയുള്ളത് തീവ്രം, അയ്യപ്പനും കോശിയും, വിലായുത് ബുദ്ധ, ലളിതം സുന്ദരം തുടങ്ങിയ സിനിമകളിലൂടെ മലയാളി പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ അനുമോഹനാണ്. അപ്പൊ അനുചേട്ടാ, ഈ ചെയ്ത വേഷങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാം മുൻനിര നായകന്മാരുടെയും നായികമാരുടെയും കൂടെ അഭിനയിച്ചിട്ടുണ്ട്. സോ ആ ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നതിൽ ഇപ്പൊ എത്രമാത്രം ഇവരുടെയൊക്കെ ഒരു എക്സ്പീരിയൻസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്
2: എല്ലാവരുടെയും? കാരണം ഇപ്പൊ ലാലേട്ടനോട് അഭിനയിക്കുമ്പോഴാണെങ്കിലും എത്ര ഈസി ആയിട്ടാണ്, ഈ പറയുന്നത് പോലെ ഭയങ്കര ഒരു തലയിൽ ഒരു ഭാരം പോലെ എടുക്കാറില്ല ലാലേട്ടൻ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പം ആ ഈസിനെസ് ആണ് അതിന്റെ പെർഫെക്ഷനും അതിന്റെ ബ്യൂട്ടിഫുള്ളും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളിത് വലിയ ടെൻഷൻ ആയിട്ട് തന്നെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അത് കഴിഞ്ഞു പോകും. അപ്പം ടെൻഷനുള്ള സീനിൽ ആ ക്യാരക്ടർ അനുഭവിക്കുന്ന ടെൻഷൻ, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ക്യാരക്ടർ അനുഭവിക്കുന്ന നമ്മൾ ആലോചിച്ചാൽ പോലെ, നമ്മൾ ആലോചിച്ച് ഒക്കെ ഏറ്റാ പോകുന്ന സ്ഥാനത്തിലേക്ക് നിന്ന് കഴിഞ്ഞാൽ നമ്മളിലേക്ക് അതിലേക്ക് എത്തും, അയ്യോ ഞാനിത് ചെയ്യണമല്ലോ എന്നൊരു പെർസ്പെക്റ്റീവ് ആണെങ്കിൽ ഇത് കഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അയ്യോ അടുത്ത സാധനം ഞാൻ ഇതാണല്ലോ ചെയ്യേണ്ടത് എന്നുള്ള ആ രീതിയിൽ അപ്രോച്ച് ചെയ്യാതെ ആ ക്യാരക്ടർ നിൽക്കുന്ന അതേ അവസ്ഥയിൽ നമ്മളുടെ ഒരു മാനസികാവസ്ഥ കൊണ്ടുവന്നാൽ കുറെ കൂടെ നമുക്ക് അതിൽ അങ്ങനെ അങ്ങനെ നിന്നാൽ മതി എന്ന് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ ഈ പറയുന്നതാണല്ലോ ആക്ഷൻ റിയാക്ഷൻ എന്ന് പറയുന്ന സാധനമാണ്. ഒരു ഇപ്പൊ നമ്മൾ ചിലപ്പോ ഒരു ഇന്റൻസ് സീനിന്റെ ലാസ്റ്റ് ബിറ്റ് ആയിരിക്കും ചിലപ്പോ ക്യാമറ സെറ്റപ്പ് കാരണം ആദ്യം എടുക്കുന്നത്. അപ്പോ ഇതിന്റെ പ്രീക്വലിൽ നമ്മൾ അതിന്റെ ഒരു ഗ്രാഫ് തുടങ്ങുന്നുണ്ടാവുള്ളൂ, ഇതിന്റെ ഒരു ഫൈനൽ സ്റ്റേജിലായിരിക്കും ചിലപ്പോൾ ആദ്യം ഷൂട്ട് ചെയ്യുന്നത്, ആ ഷോട്ടായിരിക്കും ആദ്യം ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു തോട്ട് പ്രോസസ്സ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ നമുക്കത് ചെയ്യാൻ പറ്റും. പ്ലസ് ഈ ഓപ്പോസിറ്റ് ഇപ്പൊ ലാലേട്ടനെ പോലെ ഒരാളാണെങ്കിൽ നമ്മൾ വെറുതെ മുഖത്തോട്ട് നോക്കി റിയാക്ട് ചെയ്താൽ മതി, ആ കറക്റ്റ് ആയിരിക്കും എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ലാലേട്ടൻ തരുന്ന ആക്ഷനിൽ നമ്മൾ റിയാക്ഷൻ വന്നു. അപ്പൊ അങ്ങനെ ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മഞ്ജു ജയിലൂടെ അഭിനയിക്കുകയാണെങ്കിലും, ബിജുചാന്റെ കൂടെ അഭിനയിക്കുകയാണെങ്കിലും, രാജുവിന്റെ കൂടെ അഭിനയിക്കുകയാണെങ്കിലും, ഇപ്പം ഈ ഒട്ടുകുമ്പിൽ ഇന്ദ്രന്റെ കൂടെ അഭിനയിച്ചു, സുരേഷന്റെ കൂടെ അഭിനയിക്കുന്നു. അപ്പം ഇവര് ഈ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ അഭിനയിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന, ഞാൻ പഠിച്ച ഒരു പാഠം, ഇവരുടെ കൂടെ നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റും നല്ലതുപോലെ. അവർ തരുന്ന ആക്ഷനും നമുക്ക് റിയാക്ട് ചെയ്യാൻ ഉള്ളൊരു സ്പേസ്, ആ ഒരു ഋതവും കിട്ടാറുണ്ട്.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Yes, once again we are back on Red Carpet with me, RJ Srishant, on Ashraya FM 99.9 നാട്ടാർക്കൊപ്പം. Yes, അപ്പൊ റെഡ് കാർപ്പറ്റിൽ ഇന്ന് നമ്മളോടൊപ്പം കൂടെയുള്ളത് ഒരു കംപ്ലീറ്റ് സിനിമാ ഫാമിലി നിന്ന് വന്ന് തന്റേതായ അഭിനയ ചാരത കൊണ്ട് മലയാള സിനിമയിൽ ഇടം നേടിയ അഭിനേതാവ് അനുമോഹനാണ്. അപ്പൊ ഇനി കൂടെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു ഡയറക്ടർ ആരാണ്?
2: അങ്ങനെ ഇപ്പൊ സച്ചേടന്റെ കൂടെ ഒരുപാട് സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഇപ്പൊ ഈ പറയുന്നത് പോലെ അങ്ങനെയല്ല, ഇന്നൊരു ഡയറക്ടർ എന്ന് നമ്മൾ പറയുന്നതിനേക്കാൾ എനിക്ക് നല്ല സിനിമകൾ ഭാഗമാകാൻ തന്നെയാണ് ഇഷ്ടം. പുതിയ പുതിയ കണ്ടന്റുകൾ ആയിക്കോട്ടെ, പുതിയ പുതിയ തോട്ട് പ്രോസസ്, പുതിയ ചിന്തയിലുള്ള സിനിമകളുടെ ഭാഗമാകാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെ ഇന്ന് ഡയറക്ടർ എന്നുള്ള ഒരു രീതിയിലല്ല, സിനിമ എപ്പോഴും സിനിമയാണല്ലോ എന്ന് നിലനിൽക്കുന്നത്. ആളുകളൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അല്ലേ? അപ്പൊ നമ്മളൊന്നും മറ്റേ കാലാതീത അങ്ങനെ നിൽക്കുന്ന ആൾക്കാരല്ലല്ലോ.
1: അപ്പൊ
2: നല്ല നമ്മൾ ഉള്ള സമയത്ത് നല്ല സിനിമകളുടെ, നല്ല ചിന്തകളുടെ, നല്ല പുതിയ പരിപാടികളുടെ ഭാഗമാകാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ട്.
1: ഓക്കെ, അപ്പൊ സിനിമയിലെ അഭിനയം എന്ന മേഖലയിലല്ലാതെ മറ്റു മേഖലയിൽ കടക്കാൻ താല്പര്യമുണ്ട് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഈ അഭിനയത്തിൽ മാത്രം ഫോക്കസ് ചെയ്തത്?
2: അതങ്ങനെ ഫോക്കസ് ചെയ്തല്ല, ഈ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഞാൻ ഫസ്റ്റ് സിനിമ ചെയ്യുന്നതിന് മുന്നേ എനിക്ക് ടെക്നിക്കൽ സൈഡ് ആയിരുന്നു ഇഷ്ടം. എനിക്കൊരു സിനിമാറ്റോഗ്രാഫർ ആവാനായിരുന്നു എന്റെ കുഞ്ഞിലത്തെ ആഗ്രഹം. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന ക്യാമറമാൻ ആവണം എന്നൊക്കെ ആയിരുന്നു എന്റെ ആഗ്രഹം. അപ്പോ പക്ഷെ അത് നടന്നില്ല, അൺഫോർച്ചുനേറ്റ്ലി. ഞാൻ എന്റെ ജോലി അങ്ങനത്തെ ജോലിയിൽ രണ്ടു വർഷം അങ്ങനെ പോയി, പിന്നെ വന്നത് അഭിനയം നേരെ വന്നത് അഭിനയത്തിലേക്കാണ്, പിന്നെ അത് കണ്ടിന്യൂ ചെയ്തെന്നുള്ളതാണ്. സിനിമാറ്റോഗ്രാഫിക്ക് ഒരുപാട് പഠനത്തിന്റെ ആവശ്യമുണ്ട്. ഇനി അത് നടക്കുന്ന അറിയില്ല, കാരണം അതിന് ഒരുപാട് പ്രാക്ടീസും പഠനവും ഒക്കെ ആവശ്യമുള്ള സാധനമാണ്. അപ്പോ അതൊരാഗ്രഹം, അത് അങ്ങനെ പോയി. ഈ പറഞ്ഞാൽ സിനിമാ മേഖലയുടെ ബാക്കി വശങ്ങൾ, ബാക്കി ഞങ്ങള് ഇപ്പൊ ഞാനും സുഹൃത്തുക്കളെല്ലാം കൂടെ നമ്മുടെ സ്ക്രിപ്റ്റുകൾ വർക്ക് ചെയ്യാറുണ്ട്, നമ്മൾ എഴുതാറുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ, നമ്മൾ കുറെ ഷോർട്ട് ഫിലിം നമ്മൾ പ്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ സിനിമയുടെ ബാക്കി ടെക്നിക്കൽ മേഖലയിലൊക്കെ വർക്ക് ചെയ്യാനും ഇൻവോൾവ് ചെയ്യാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, കാരണം ആ പ്രോസസ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ്.
1: ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളങ്ങനെ നമ്മുടെ അനുചേട്ടന്റെ വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. സോ ചേട്ടനോട് കുറച്ചധികം കാര്യങ്ങൾ കൂടി ചോദിച്ചറിയാനുണ്ട്. സോ ആരും എങ്ങ് പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നോളൂ റെഡ് കാർപെറ്റ് വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 99.9 നാട്ടാർക്കൊപ്പം.

0: Yes, once again we are back on Red Carpet with me, RJ Srishant, on Ashraya FM 90.9-നൊപ്പം നാട്ടുകാർക്കൊപ്പം. അപ്പൊ റെഡ് കാർപ്പറ്റിൽ ഇന്ന് എന്നോടൊപ്പം കൂടെയുള്ളത് ഒരു കംപ്ലീറ്റ് സിനിമാ ഫാമിലിയിൽ നിന്ന് വന്ന് തന്റേതായ അഭിനയിച്ചാരത കൊണ്ട് മലയാള സിനിമയിൽ ഇടം നേടിയ അനു മോഹനാണോ. അപ്പൊ അനു ചേട്ടാ, ഇന്ന് നമ്മൾ പോകുന്നത് റെഡ് കാർപ്പറ്റിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ സെഷനായ റാപ്പിഡ് ഫയറിലേക്കാണ്. അപ്പൊ റാപ്പിഡ് ഫയറിൽ ഞാൻ ചോദിക്കുമ്പോൾ വളരെ പെട്ടെന്ന് ഷോർട്ട് ആയിട്ട് ആൻസർ പറയാം. ഓക്കെ, അനു മോഹൻ എന്ന നടനെ ഒറ്റ വാക്കിൽ വിശേഷിപ്പിച്ചാൽ എന്ത് പറയും?
1: ഞാൻ തന്നെ വിശേഷിപ്പിക്കണം.
0: അതെ, ഒറ്റ വാക്കിൽ
1: പാവം
0: ചെറുക്കൻ അല്ലേ. ശരി, കരിയറിൽ ലഭിച്ചതിൽ ഏറ്റവും വലിയ കോംപ്ലിമെന്റ് എന്താണ്?
1: കരിയറിൽ ലഭിച്ചതിൽ ഏറ്റവും വലിയ കോംപ്ലിമെന്റ് രണ്ട് മൂന്നെണ്ണുണ്ട്. കാരണം ലളിതം സുന്ദരം കണ്ടിട്ട് അമ്മ എന്നെ വന്നിങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ തന്നിട്ട് കൊള്ളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അങ്ങനെയൊന്നും ചെയ്യാറില്ല ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും.
0: പ്രശംസിക്കാറില്ല അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ?
1: പ്രശ്നം അങ്ങനെ പ്രശംസിക്കാറില്ല എന്നല്ല, കൊള്ളാം എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ ഉള്ളൂ. ഡിസ്കഷൻ വളരെ ചെറുതായിരുന്നു. അപ്പം അത് എനിക്ക് ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമാണ്.
0: ശരി, ഒന്നിച്ച് അഭിനയിക്കാൻ കൂടുതൽ കംഫർട്ട് ആയിരുന്ന ഒരു ആക്ടർ ഓർ ആക്ട്രസ്?
1: ഇപ്പൊ രാജുവിനായിട്ട് ഞാൻ 4 സിനിമകൾ ചെയ്തു. രാജുവിനായിട്ട് അഭിനയിക്കാൻ വളരെ കംഫർട്ടബിൾ ആണ്, വളരെ ഫ്രീ ആണ്. നമ്മളുടെ സജഷൻസ് ആണെങ്കിലും എല്ലാം വളരെ ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്ത് അഭിനയിക്കാൻ പറ്റും.
0: ശരി, സിനിമയിലെ ഏറ്റവും അടുത്ത ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്?
1: സിനിമയിലെ അടുത്തത് ഞങ്ങള് ടോവി, എന്റെ വളരെ അടുത്ത നല്ല സുഹൃത്താണ് രൂപേഷ്. അത് കാരണം ഞങ്ങൾ തുടങ്ങിയത് ഒരുമിച്ചാണ്. ഞങ്ങളെല്ലാരും ഒരേ സമയത്ത് തുടങ്ങിയ ആൾക്കാരാണ്. രൂപേഷ് ആണ്, വിഷ്ണു ആണെങ്കിലും, വാശി ഡയറക്ടർ വിഷ്ണു രാഘവ്, ടോവിനോ തോമസ്. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങൾ ക്ലോസ് ഫ്രണ്ട് ആണെന്നും ഒക്കെ ഉള്ളത്.
0: ശരി, അഭിനയിച്ചിൽ വെച്ച് റീടേക്കുകൾ എടുത്ത് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുത്തിയ സീൻ ഏതാണ്?
1: റീടേക്ക് ഒന്ന് ഓർക്കുട്ട് എന്ന് പറയുന്ന സിനിമയിലായിരുന്നു. അതിനകത്ത് ഞങ്ങൾ 4 പേര്, ഞങ്ങൾ അന്ന് വളരെ കുട്ടികളി സ്വഭാവമുള്ള 4 പിള്ളേരായതുകൊണ്ട് ഒരു കുറേ ഒരു ഏതോ ഒരു സീൻ വളരെ അധികം, കാരണം അത് ഡിജിറ്റൽ അല്ല, അന്ന് അത് ഫിലിമിൽ ഷൂട്ട് ചെയ്ത സിനിമയായിരുന്നു. അപ്പോ റീടേക്ക് പോകുന്നതോറും ഡയറക്ടറുടെ കയ്യിൽ നിന്ന് തെറിവിളി കേട്ട് ഒരു കുറേ റീടേക്ക് പോയിട്ടുണ്ട്. അതുപോലെ റീടേക്ക് പോയതാണ് ലളിതം സുന്ദരത്തില്. അതെന്താന്ന് എനിക്ക് അറിയില്ല, കാരണം അതിനകത്ത് ഒരു ലാപ്ടോപ്പ് നോക്കി ഒരു ഇമോഷണൽ സീൻ ഉണ്ട്.
0: അത് അമ്മയുടെ അല്ല,
1: മറ്റേ ചേട്ടൻ ഒരു ന്യൂസിന്റെ ഒരു ചേട്ടൻ നിരപരാധിയാണെന്ന് അറിയുന്നത് ഒരു അത് ആക്ച്വലി എനിക്ക് എന്താണെന്നറിയില്ല. ഞാൻ അത് വളരെ പ്രിപ്പയർഡ് ആയിരുന്നു, വളരെ കംഫർട്ടബിളും ആയിരുന്നു. പക്ഷെ അന്നത്തെ ദിവസം എനിക്ക് അത് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. കറക്റ്റ് ആണ്, ഞങ്ങൾ കുറെ റീടേക്ക് പോയി അവസാനം സുഖമായിട്ടും പറഞ്ഞു അതിന് ഇതൊന്നും വേണ്ട, താമസിക്കാം. അതുപോലെ നെക്സ്റ്റ് ഡേ എടുത്തപ്പോ ഫസ്റ്റ് ടേക്ക് ഓക്കെ. പക്ഷെ അന്നത്തെ ദിവസം എനിക്കത് ചെയ്യാൻ
0: പറ്റും. സമയത്തിന്റെ ഇതുവരെ അഭിനയിച്ചതിൽ വെച്ച് ഏറ്റവും ഫേവറേറ്റ് ആയ ക്യാരക്ടർ?
1: ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാരക്ടർ തീവ്രത്തിലെ രാഘവൻ എനിക്കിഷ്ടമാണ്. ബിഗ് ബെന്നിലെ കഥാപാത്രം ബെൻ എന്ന് പറയാൻ, ജീൻ എന്ന് പറയുന്ന കഥാപാത്രം എനിക്ക് ഇഷ്ടമാണ്. ലളിതം സുന്ദരം എന്റെ ഫേവറേറ്റ് ക്യാരക്ടർ ഒന്നാണ്. സച്ചിന്റെ അയ്യപ്പൻ സി പി സുജിത്താണ് എനിക്കൊരു ഐഡന്റിറ്റി തന്ന സത്യം
0: പറഞ്ഞത്.
1: കാരണം അതുവരെ ഞാൻ ചെയ്ത ക്യാരക്ടേഴ്സിനെ എല്ലാവർക്കും അറിയാം. അത് ഞാൻ അനുവാണ് ചെയ്തതെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അനു മോഹൻ എന്ന് പറയുന്ന ഒരു ആക്ടറിനെ എല്ലാവരും പേര് അങ്ങനെ എന്റെ പേര് പറഞ്ഞ് അഡ്രസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്.
0: ഒരു മൈൽസ്റ്റോൺ തന്നെയായിരുന്നു കരിയറിൽ.
1: അതെ.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കേൾക്കാൻ കൊതിച്ച ഹിന്ദി ഗാനങ്ങളുമായി യാദീൻ എല്ലാ ഞായറാഴ്ചയും രാത്രി 9 മണി മുതൽ 11 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: Red Carpet. Stay tuned for your favorite celebrity.
1: As once again we are back on Red Carpet with me, RJ Srishant, on Ashraya FM 90.9 നാട്ടുകാർക്കൊപ്പം. റെഡ് കാർപ്പറ്റിൽ ഇന്ന് എന്നോടൊപ്പം കൂടെയുള്ളത് ഒരു കംപ്ലീറ്റ് സിനിമാ ഫാമിലിയിൽ നിന്ന് വന്ന് തന്റേതായ അഭിനയിച്ചാരതുകൊണ്ട് മലയാള സിനിമയിൽ ഇടം നേടിയ അനു മോഹനാണോ. അപ്പൊ നമ്മൾ റെഡ് കാർപ്പറ്റിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ സെഷനായ റാപ്പിഡ് ഫയറിലൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, സ്വന്തം ലൈഫ് ഒരു സിനിമയാക്കാൻ തീരുമാനിച്ചാൽ അതിനിടാപ്പെടുന്ന ഒരു പേരെന്താണ്?
2: അയ്യോ, അത് കുറച്ചുകൂടെ തിരക്കഥ പൂർത്തിയായിട്ടില്ല
1: ഇതുവരെ വെച്ചെങ്കിലും ഒരു പേര് എന്നാലും പറയും.
2: അയ്യോ, അത് ടഫാണോ?
1: ശരി, ഓക്കെ. ലൈഫിൽ പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്താണ്?
2: അബദ്ധം അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ കുട്ടികുട്ടി അബദ്ധങ്ങളൊക്കെ ഇഷ്ടം പോലെ പറ്റിയിട്ടുണ്ടല്ലോ.
1: സ്വന്തമായിട്ട് നന്നായിട്ട് ചെയ്തെന്ന് തോന്നി, നല്ല ആത്മനിർഭൃതി കൊണ്ട സീനാണ്. പക്ഷെ ആ സമയം ഡയറക്ടർ പറയാണ് ഒന്നും റീടേക്ക് പോകാനോ എന്ന് പറഞ്ഞ സീന്. റാപ്പിഡ് ഫയർ പെട്ടെന്ന് പറയണം.
2: അങ്ങനെ ഒന്നുകൂടെ റീടേക്ക് പോവാം, അത് തോന്നിട്ടുണ്ടോ? കാരണം ഒരുപാട് സാധനങ്ങളൊക്കെ നമുക്ക് തന്നെ തോന്നും. അത് ഒരുപാട് സിനിമയെ സംബന്ധിച്ചിട്ടുണ്ട്. എനിക്ക് ലളിതം സുന്ദരം സംഭവിച്ചിട്ടുണ്ട്, അങ്ങനെ കുറെ ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട്.
1: എടുത്തു പറയാൻ പറ്റുന്നില്ല.
2: ആ
1: ശരി, കുഴപ്പമില്ല.
2: വിലായത്ത് ബുദ്ധിൽ സംഭവിച്ചിട്ടുണ്ട്. ചിലപ്പം നമ്മള് നന്നായിട്ട് ചെയ്യും, എന്തെങ്കിലും ഒരു ഫോക്കസ് ഔട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ ആരെങ്കിലും പാസ് ചെയ്യും, അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ വരുന്നുണ്ടാവാം. അപ്പൊ അതിന് ഒരു റീടേക്കും കൂടെ പറയുമ്പോ അയ്യോ
1: ശരി ശരി. സിനിമ അല്ലായിരുന്നെങ്കിൽ മറ്റേത് മേഖല അനു ചേട്ടൻ ചൂസ് ചെയ്യായിരുന്നു?
2: ഞാനൊരു ചിലപ്പം ഒരു, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അതാ ജോലി ചെയ്തോണ്ടിരുന്നു, ഞാനൊരു ഒരു പ്രൊഡക്ട് ഡിസൈനറാണ്. ഞാൻ അങ്ങനത്തെ ഒരു മേഖലയിലാണ് ഞാൻ പഠിച്ചതും രണ്ടു വർഷം വർക്ക് ചെയ്തത്. അപ്പം ആ ഒരു വഴി തന്നെ ഞാൻ പോയാണ്. ഞാൻ വല്ല എവിടെങ്കിലും ഇപ്പം ഓഫീസിൽ എന്തെങ്കിലും
1: കോർപ്പറേറ്റ് ഫീൽഡിൽ പോരാ. ശരി ശരി. അപ്പൊ ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു ജോണർ ഏതാണ്?
2: സിനിമയിലോ?
1: സിനിമയില്.
2: സിനിമയിൽ അങ്ങനെ എനിക്ക് ഇഷ്ടമല്ലാത്ത ജോണേഴ്സ് ഒന്നുമില്ല. എല്ലാ തരം സിനിമകളും ഞാൻ കാണാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ അതെ, ഞാൻ എല്ലാം അങ്ങനെ എനിക്ക് അയ്യോ ഇന്നത്തരത്തിൽ ഞാൻ ഭയങ്കര ഫ്ലോപ്പായ സിനിമകള്, അയ്യോ അതൊക്കെ എന്തിനാണ് പോയി കാണുന്നത് എന്റെ ഫ്രണ്ട്സിനെ ചോദിക്കും. പക്ഷെ ഞാൻ ആ സിനിമയും കാണാറുണ്ട്. കാരണം അവരും അതാ ഒരു ടൈം എടുത്ത് അതിന്റെ ഒരു സമയം സ്പെൻഡ് ചെയ്ത് ക്രിയേറ്റീവ് സാധനമല്ല. അപ്പൊ നമ്മളെല്ലാം കാണണം. അപ്പൊ സിനിമയിൽ ഒരിക്കലും നല്ലത് മോശം ഇല്ലല്ലോ. കൂടുതൽ ആൾക്കാർ നല്ലത് പറയുന്നത് നല്ലത്, അല്ലാത്തത്
1: ശരി. റീസെന്റ് കണ്ട മൂന്ന് സിനിമ ഏതാണ് റീസെന്റ് കണ്ടത്?
2: ഞങ്ങളിപ്പോ ഞാൻ ഇന്നലെ പോയി ഞാൻ കറുപ്പ് എന്ന് പറയുന്ന സിനിമ ഉണ്ട്.
1: സൂര്യയുടെ
2: കറുപ്പ് എന്ന് പറയുന്ന സിനിമ ഉണ്ട്. എന്നെ കണ്ടത്
1: ദൃശ്യം കണ്ടോ?
2: ഇല്ല, ദൃശ്യം ഞങ്ങൾ ഇന്ന് നാളെയായിട്ട് പോകാനിരിക്കുകയാണ്. ഞാൻ അതിന് മുന്നേ സിന്നേഴ്സ് എന്ന് പറയുന്ന സിനിമ ഞാൻ ടിവിയിലാണ് കണ്ടത്, മാനേജറാണ് കണ്ടു.
1: ശരി ശരി.
2: അങ്ങനെ ഞാൻ സിനിമകൾ ഒച്ച കാണാറുണ്ട്. ഇപ്പം
1: സ്വന്തം സിനിമ ഒരു മാസീവ് ഹിറ്റ് ആയിട്ടുണ്ട്, ഒരു 100 കോടി 200 കോടി ക്ലബിൽ കയറി. ആദ്യം വിളിക്കുന്ന ഒരു വ്യക്തി ആരായിരിക്കും ഫോണില്?
2: ഞാൻ വിളിക്കുന്നുണ്ടോ? അതിന്റെ ഏതാണോ ആ സിനിമ 200 കോടി കയറിയത് അതിന്റെ ഡയറക്ടറെ വിളിക്കും.
1: ഡയറക്ടറെ?
2: ഫാമിലിക്ക്
1: എന്തായാലും
2: അറിയായിരിക്കും. കാരണം ആ സിനിമ ഇപ്പൊ ഞാനൊരു സിനിമ ചെയ്യുന്നു, അത് 100 കോടി ക്ലബിൽ കയറി കഴിഞ്ഞാൽ അതിന്റെ ക്രിയേറ്ററിനെ എനിക്ക് ഞാൻ അതിന് വിളിക്കുന്നത്.
1: ശരി ശരി. അപ്പോ എന്റെ റാപ്പിഡ് ഫയർ ആണ് ഐശ്വര്യ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവസാനമായിട്ടൊരു ചോദ്യത്തിൽ നമുക്ക് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഫ്യൂച്ചർ പ്രോജക്ട് ഒക്കെ എന്തൊക്കെയാണ്?
2: ഫ്യൂച്ചർ പ്രോജക്ട്സ് ഇനി റിലീസ് ചെയ്യാനുള്ളത് ഞാനും ഭാസയും കൂടെ, ശ്രീനാഥ് ഭാസയും ഞാനും കൂടെ ഒരുമിച്ച് അഭിനയിച്ച വികാരം എന്ന് പറഞ്ഞൊരു സിനിമ.
1: വികാരം
2: ഓൾമോസ്റ്റ് ഫൈനൽ സ്റ്റേജിലാണ്. ഒറ്റക്കൊമ്പൻ ഷൂട്ട് നടക്കുന്നു.
1: ഓക്കെ.
2: പിന്നെ വേറെ 1-2 പ്രോജക്ടുകൾ ഇങ്ങനെ ഡിസ്കഷനിലാണ്, അനൗൺസ് ചെയ്യാറായിട്ടില്ല.
1: ഓക്കെ. അപ്പൊ എന്തായാലും ഈ ഒരു തിരക്ക് വെച്ച സമയത്ത് നമ്മളോട് കുറച്ചേരം സംസാരിച്ചതിലും ഈ ഒരു പ്രോഗ്രാം വന്നതിലും താങ്ക് യു സോ മച്ച് ചേട്ടാ.
2: Thank you so much.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇജോ എന്നൊരു കഥാപാത്രമുണ്ട് ഈ സിനിമയിൽ. മുഴുവൻ പേര് ഇമ്മാനുവൽ ജോൺ എന്നാണ്. സുനിൽ എന്ന പുതിയ നടനാണ് ഇജോ ആയി വരുന്നത്. ഇജോയും അച്ചുവുമായുള്ള സൗഹൃദത്തിന്റെ വളർച്ച ഒരു ഗാനത്തിലൂടെയാണ് കാണിക്കുന്നത്. പ്രണയത്തിനും സൗഹൃദത്തിനും ഇടയ്ക്കുള്ള നേർത്ത അതിർവരമ്പിലൂടെയാണ് ഈ ഗാനത്തിന്റെ യാത്ര. അതിസൂക്ഷ്മമായാണ് രാജസാർ ഇതിന് സംഗീതമൊരുക്കിയത്. ഈണത്തോടൊപ്പം അദ്ദേഹത്തിന്റെ മനസ്സിൽ അറിയാതെ കടന്നുവരുന്ന വാക്കുകളും ഭാവവും നിങ്ങൾക്കിതിൽ കേൾക്കാം.

Don't.